നിരന്തരം പരാജയം നേരിട്ടിട്ടും സ്വന്തമായി ഒരു മൊബൈൽ ആപ്പ് നിർമ്മിക്കാൻ ശ്രമിച്ച യുവാവിനെ താനെഴുതിയ കോഡുകളിൽ എപ്പോഴും തകരാറുകൾ വന്നപ്പോൾ കൂട്ടുകാർ അവനെ പരിഹസിച്ച് കളിയാക്കി. എന്നാൽ അവൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഓരോ തെറ്റും അവൻ ക്ഷമയോടെ കണ്ടെത്തി തിരുത്തി പഠിച്ചു. മാസങ്ങളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ അവൻ തന്റെ ആപ്പ് പുറത്തിറക്കുകയും അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. ജീവിതത്തിൽ നാം നേരിടുന്ന പരാജയങ്ങൾ ഒരിക്കലും ഒരവസാനമല്ല, മറിച്ച് നമ്മുടെ പോരായ്മകൾ തിരുത്തി വിജയത്തിലേക്ക് മാറാനുള്ള വെറും ചുവടുവെപ്പ് മാത്രമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 9, കൊല്ലവർഷം 1201, കർക്കിടകം 24, ഞായറാഴ്ച. ഇന്ന് ലോക ആദിവാസി ദിനം. ലോകമെമ്പാടുമുള്ള തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ തനതായ സംസ്കാരം നിലനിർത്തുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ലോക ആദിവാസി ദിനമായി ആചരിക്കുന്നു. പ്രകൃതിയോട് തികച്ചും ഇണങ്ങി ജീവിക്കുന്ന ഈ മനുഷ്യരുടെ പൈതൃകം, ഭാഷ, കലകൾ എന്നിവയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആധുനിക ലോകത്ത് ആദിവാസികൾ നേരിടുന്ന ചൂഷണങ്ങൾക്കും പാർശ്വവൽക്കരണത്തിനുമെതിരെ ശബ്ദമുയർത്താനും അവരുടെ ഭൂമി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്താനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

പ്രകൃതിയുടെ ഓരോ തുടിപ്പും സ്വന്തം ശ്വാസം പോലെ കൊണ്ടു നടന്ന ഒരു ജനതയുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. കോൺക്രീറ്റ് കാടുകൾ തീർക്കുന്നതിന് മുൻപ് യഥാർത്ഥ കാടുകളെ ദൈവമായി കണ്ടവർ, മരങ്ങളുടെ ഭാഷയെ അറിയുന്ന കാട്ടുചോലകളുടെ പാട്ട് കേട്ടുറങ്ങിയവർ, പ്രകൃതിയെ കീഴടക്കാനല്ല അവർ ശ്രമിച്ചത്, മറിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു കുഞ്ഞിനെ പോലെ ജീവിക്കാനാണ്. അവരുടെ ചരിത്രം എന്നത് വെറും ഒരു ഭൂതകാലമല്ല, ഈ ഭൂമിയുടെ തന്നെ ഹൃദയമെടുപ്പാണ്. ഒരുപാട് മാറിയിട്ടും മലനിരകൾക്കും കൊടും കാടുകൾക്കുമുള്ളിൽ ഇന്നും ആ താളം നിലച്ചിട്ടില്ല. അവരുടെ പൈതൃകം, അവരുടെ അതിജീവനം, അവരുടെ കല, ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് വന്നു എന്നതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലിനായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളുടെ കഥകൾ പറയാൻ, അവരുടെ പോരാട്ടങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്കിന്ന് കാതോർക്കാം. കാരണം ഇന്ന് ഓഗസ്റ്റ് 9 വേൾഡ് ട്രൈബൽ ഡേ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തുസൂക്ഷിക്കുന്നവർ. കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ. ഇന്ന് ലോക ആദിവാസി ദിനം.

0: ശരിയാ
1: വലിയ വർത്തമാനം.
0: വയനാടിന്റെ മഞ്ഞുമൂടിയ മരനിലകൾക്കും കാട്ടുചോലകൾക്കും പറയാൻ ഒരുപാട് വീരകഥകളുണ്ട്. ആ കഥകളിലെല്ലാം എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഗാംഭീര്യമുള്ള ഒരു പേരുണ്ട്, കുറിച്യർ. കുറി വെച്ചാൽ ഒരിക്കലും പിടിക്കാത്തവർ, അതാണ് കുറിച്യർ എന്ന പേരിന് പിന്നിലെ അർത്ഥമെന്ന് ചരിത്രം പറയുന്നു.
2: ഇപ്പം കാട് കാട് തൊഴിച്ച് ഇപ്പോൾ ഇതേപോലെ വനങ്ങളിൽ ഒന്നും വനങ്ങളില്ല. അപ്പോൾ ജമ്മിമാര സ്ഥലങ്ങൾ ഇങ്ങനെ എടുത്ത് കൃഷി ചെയ്ത് കൃഷി ചെയ്തിടത്തോളം നമുക്ക് രേഖയായി കിട്ടും.
3: കാരണം അച്ഛനൊക്കെ മരിച്ചു, ഇപ്പം അവരുടെ മക്കളാണ് നമ്മൾ. അപ്പോൾ കുടുംബങ്ങളെ ഇങ്ങനെ എൻ്റെ പേരിൽ തന്നെ ഇപ്പം 4 ഏക്കർ സ്ഥലമുണ്ട്. 4 ഏക്കർ സ്ഥലത്തിൽ ഇപ്പോൾ കുടുംബങ്ങളായിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെ പാർട്ടീഷൻ കഴിക്കുകയാണെങ്കിൽ പിന്നെ കഷ്ടിച്ച് ചുരുങ്ങിയ സ്ഥലങ്ങളേ ഉണ്ടാവും. ഇപ്പോൾ എന്താകുന്നു, ജമ്മിത്തെ എടുത്തു പോയില്ലേ, സർക്കാരിലായില്ലേ, അപ്പോൾ എന്താകുന്നു, ഈ ഭൂമിയൊക്കെ മിച്ച ഭൂമി പോർഷായില്ലേ, അപ്പോൾ പോർഷൻ്റെ ഉള്ളിൽ ഞങ്ങളായി 40 വർഷങ്ങളായി ഇങ്ങനെ പിന്നെ ജീവിക്കുന്നു.
0: വില്ലും അമ്പും അവർക്ക് വെറും ഒരു ആയുധം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ സിരകളിൽ ഓടുന്ന ചോരയുടെ അംശമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരള സിംഹം പഴശ്ശിരാജ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ആ പോരാട്ടങ്ങളിൽ പഴശ്ശിയുടെ വലം കൈയായി കാടിന്റെ കാവലാളുകളായി ഉറച്ചു നിന്നിരുന്നത് ഈ കുറിച്ചിയായിരുന്നു. തലയ്ക്കൽ ചന്തു എന്ന വീരനായ കുറിച്ചിയ പടത്തലവന്റെ നേതൃത്വത്തിൽ അവർ നടത്തിയ പോരാട്ടങ്ങൾ സായിപ്പിനെ പോലും വെറുപ്പിച്ചിരുന്നു. കാടിന്റെ ഓരോ മുക്കും മൂലയും അവർക്ക് കാണപ്പാടമായിരുന്നു. കാടിനെ അറിഞ്ഞ് പ്രകൃതിയെ പ്രണയിച്ച് ധീരരായ പോരാളികൾ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തു സൂക്ഷിക്കുന്നവർ. കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ. ഇന്ന് ലോക ആദിവാസി ദിനം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
0: കാടിനുള്ളിൽ ഒരു രാജ്യം. അവിടെ കിരീടവും വാളുമില്ലാത്ത സ്നേഹം കൊണ്ട് മാത്രം ഭരിക്കുന്ന ഒരു രാജാവ്. കഥകളിൽ മാത്രം കേട്ട് ശീലിച്ച് അങ്ങനെ ഒരു രാജഭരണം ഇന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലരും വിശ്വസിച്ചെന്ന് വരില്ല. അതെ, ഇടുക്കിയിലെ മനോഹരമായ മലനിരകൾക്ക് നടുവിൽ കോവിൽമല എന്ന ഗ്രാമത്തിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിന്റെ പേരാണ് മന്നൻ ഗോത്ര സമൂഹം. കേരളത്തിൽ സ്വന്തമായി ഒരു രാജാവുള്ള ഒരേയൊരു ഗോത്ര വിഭാഗമാണ് മന്നന്മാർ. കോവിൽമലയിലെ മന്നൻ രാജാവ് അവർക്ക് വെറും ഒരു ഭരണാധികാരിയല്ല, അവരുടെ എല്ലാമെല്ലാമായ കാരണവരാണ്, കാവൽക്കാരനാണ്.
2: എന്റെ പേര് രാമൻ രാജാവെന്ന, കോവിൽമല രാജാവ് എന്നറിയപ്പെടും. ഇടുക്കി ജില്ലയിൽ കോവിൽമല എന്ന് പറയുന്ന പ്രദേശത്താണ് എന്റെ താമസം. നിലവിൽ ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഈ കോവിൽമല തന്നെയാണ് ഈ ഒരു സംവിധാനത്തിന്റെ. മന്നാൻ എന്ന ഒരു സമൂഹത്തിന്റെ രാജാവായിട്ടാണ് കാലകാലങ്ങളായി ഈ ഒരു പദവിയെ ഈ സമൂഹം കണക്കാക്കപ്പെടുന്നത്. ഇത് 16-ാമത് രാജാവ് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഉള്ളത്. മന്നാൻ സമുദായ അംഗങ്ങൾ 46-ൽ പരം ഊരുകളിലായിട്ട് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതലും താമസിക്കുന്നു. എറണാകുളം ജില്ലയിൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അങ്ങനെ മന്നാൻ സമുദായം ഒരു 3000-ത്തോളം കുടുംബങ്ങളായി ജീവിക്കുന്നു. ഏകദേശം ഒരു 20,000-ത്തിനടുത്തോളം ജനസംഖ്യയാണ് പ്രതീക്ഷിക്കുന്നത്.
0: തങ്ങളുടെ രാജാവിനെയും പരമ്പരാഗത ആചാരങ്ങളെയും അവർ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. വലിയ കൊട്ടാരങ്ങളോ പടയാളികളോ ഇല്ലാതെ കാടിന്റെയും പ്രകൃതിയുടെയും നടുവിൽ തീർത്ത സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യമാണിത്. കാടിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് മന്നൻ വിഭാഗക്കാർ. പ്രകൃതിയെ ഒട്ടും നോവിക്കാതെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യും. കാട്ടിൽ നിന്ന് തേനും മറ്റു വിഭവങ്ങളും ശേഖരിച്ചുമാണ് അവർ ജീവിക്കുന്നത്. അവരുടെ പാട്ടുകളിലും നൃത്തങ്ങളിലും കാടിന്റെ താളമുണ്ട്. ഒരുപക്ഷെ പ്രത്യേകതകളുള്ള തനതായ ഒരു ഭാഷയും അവർക്കുണ്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Pattens Gold and Diamonds Manufacturers and Wholesalers നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ. 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
5: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ചെറിയ
8: വലിയ വർത്തമാനം.
9: തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും കാട്ടുപാതകളിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്താൽ പച്ചപ്പുതപ്പണിഞ്ഞ് അഗസ്ത്യമലയുടെ താഴ്വരകളിൽ എത്തുമ്പോൾ പ്രകൃതിയോട് ചേർന്ന് മിടിക്കുന്ന മറ്റൊരു ഹൃദയ താളം നമുക്ക് കേൾക്കാം. അതാണ് കാണിക്കാർ. തേനെടുക്കുന്നതിൽ കാണിക്കാരോളം മിടുക്കരായ മറ്റാരുമില്ലെന്ന് തന്നെ പറയാം. വൻമരങ്ങളുടെ മുകളിലും ചെങ്കുത്തായ പാറക്കെട്ടുകളിലും വെറും വള്ളികളിൽ തൂങ്ങിക്കിടന്ന് അവർ തേനെടുക്കുന്ന കാഴ്ച വെറും ഒരു സാഹസികതയല്ല, കാടിനോടുള്ള അവരുടെ ആഴത്തിലുള്ള ചങ്ങാത്തം കൂടിയാണ്. പ്രകൃതിയിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളത് കാടിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്ന വലിയൊരു ജീവിത പാഠം ആ കാട്ടുമക്കളിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട്.
10: ഇത് ദേവാന്റെ ദൈവത്തിന്റെ റോട്ടിയാണ്. അഗതിയും പപ്പനാസനും അടിയനൊരു ചോത്രിയാം കാണും. ഇന്നല്ല, ഇന്നുകൊണ്ട് 3 18 കൊല്ലം. 18 കൊല്ലം മകിഴ്ചി പോയിരുന്നാലും തന്റെ സന്താനം ചോദിച്ചു.
9: അഗസ്ത്യമുനിയുടെ പാരമ്പര്യം പേർന്നവരാണ് തങ്ങളെന്നാണ് ഇവരുടെ വിശ്വാസം. ആ വിശ്വാസം വെറുതെയല്ല എന്ന് അവരുടെ ജീവിതം എടുത്തു കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഈ കൊടും കാട്ടിലെ ഓരോ മരുന്ന് ചെടിയും അവർക്ക് സ്വന്തം മക്കളെ പോലെ പരിചിതമാണ്. പാരമ്പര്യ വൈദ്യത്തിൽ, പ്രത്യേകിച്ച് വിഷചികിത്സയിൽ ഇവർക്കുള്ള അറിവ് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തെ പോലും അതിശയിപ്പിക്കുന്നതാണ്. അതെ, കാടിന്റെ രഹസ്യം മുഴുവൻ വിരൽത്തുമ്പിൽ അറിയാവുന്ന കാടിന്റെ സ്വന്തം വൈദ്യന്മാർ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: എന്താണല്ലേ
1: ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
1: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്
11: കേരളത്തിൽ ഉടനീളം, കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വയനാടിന്റെ പച്ചപ്പണിഞ്ഞ കുന്നുകൾക്കും വയലേലുകൾക്കും ഒരു പാട്ടിന്റെ ഈണമുണ്ട്. ആ ഈണം നമ്മൾ സൂക്ഷിച്ചു കേട്ടാൽ അതിൽ തൊടിയുടെയും കുഴലിന്റെയും താളം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കേൾക്കാം. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രവിഭാഗമായ പണിയർ എന്ന ജനതയുടെ നെഞ്ചിടിപ്പാണിത്. പണി അഥവാ തൊഴിൽ ചെയ്യുന്നവർ എന്നാണ് ആ പേരിനർത്ഥം. അക്ഷരാർത്ഥത്തിൽ ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റിയവർ. അവരുടെ വീർപ്പ് തുള്ളികൾ വീണാണ് ആ നാടിന്റെ മണ്ണ് ഇത്രമേൽ ഫലഭൂയിഷ്ഠമായത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തമായി ഒരു പിടി മണ്ണ് പോലും രേഖകളിൽ അവർക്കുണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേ ആ കാടും മലയും വയലുകളും എല്ലാം അവരുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു. പ്രകൃതിയോട് അത്രമേൽ ചേർന്ന് നിന്ന് നിഷ്കളങ്കരായ മനുഷ്യർ പകൽ മുഴുവൻ നീളുന്ന കഠിനാധ്വാനത്തിന് ശേഷം സന്ധ്യ മയങ്ങുമ്പോൾ അവരുടെ ഊരുകളിൽ ഒരു താളം ഉണരുകയായി. തൊടികൊട്ടി കുഴലൂതി അവർ വട്ടക്കളി കളിക്കുമ്പോൾ അന്നത്തെ എല്ലാ സങ്കടങ്ങളും ക്ഷീണവും ആ കാറ്റിൽ അലിഞ്ഞില്ലാതാവും. അവരുടെ പാട്ടുകൾക്ക് മണ്ണിന്റെ മണമുണ്ട്, കാടിന്റെ നിഗൂഢതയുണ്ട്, അതിലുപരി അതിജീവനത്തിന്റെ വലിയൊരു കരുത്തുണ്ട്. താളത്തിന്റെ വശ്യത ഇന്നും ആ ഊരുകളിൽ നിലനിൽക്കുന്നുണ്ട്. മലയാളവും തമിഴും കന്നഡയും ഒക്കെ കലർന്ന കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള അവരുടെ സ്വന്തം ഭാഷയിലാണ് അവരിന്നും സംസാരിക്കുന്നതും സ്വപ്നം കാണുന്നതും.
2: നൂഞ്ചി വരെ നാങ്ക പൊറുക്കി കൊണ്ട് വന്നു അവനെ വരെ
3: തിഞ്ചുള്ളു.
2: ഈ പകല് പകൽ എങ്കക്കും ഒക്കെ ഈ അപ്പയും അമ്മയും ഒക്കെ പണിക്കരി വഞ്ച വരേക്കും എങ്കക്ക് ഇവ ആഞ്ചു പണി
3: പണി
2: ഇവനൊക്കെ അഞ്ചു നാങ്ക തിഞ്ചു ബതുക്കത്തേ
4: ചെറുപ്പത്തിൽ
3: നോക്കിയെടുത്ത് തിഞ്ചാവീന അപ്പൊ ഓരോ കണ്ടൽ ചക്ക കൊണ്ടുട്ടാൻ തറച്ചും തറച്ചും കാൻ പറ അയ്യോ മക്കളെ അവൻ ചുട്ട് തിന്നാറമ്മി നമുക്ക് ചക്കലിട്ട് ഹെച്ചു എഞ്ചാൻ പറയും
4: ചെയ്യും.
2: അപ്പനും അമ്മയും അപ്പനാളും അമ്മനാളൊക്കെ വൈകുന്നേരം പണിക്കരി പഞ്ചാക്കും ഇതാണ് ചേര് നെല്ലും കൊണ്ടുവരുവരും ആ നെല്ല് നേരെ ചേരുന്ന അങ്ങ് മൂടിയ കൊടുക്കും.
0: വലിയ വലിയ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഇല്ലാതെ കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിക്കുന്ന പ്രകൃതിയുടെ സ്വന്തം കുട്ടികൾ. കേരളത്തിന്റെ ഗോത്രചരിത്രം പറയുമ്പോൾ പണിയർ എന്ന ഈ വലിയ സമൂഹത്തെ മാറ്റി നിർത്താനാവില്ല. കാരണം നമ്മൾ ഇന്ന് കാണുന്ന പല പച്ചപ്പുകൾക്കും പിന്നിൽ ചിരിക്കാൻ മറക്കാത്ത ഈ മനുഷ്യരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Arunile nammude Odinavattam Pulse Speciality Clinic il ini mudal thingal budan sheni divasangalil vaikitte 6 manu mudal pediatrician Dr Priya Molpiyude sevanam labhyamaanu oppam ella vyaazhaazhchayum vaikuneram 5 manu mudal ENT specialist Dr Dinani Mohan S inde sevanavum undayirikkunnathaanu Pulse Speciality Clinic Odinavattam
3: 40 varshathe vishwastha പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ലേഡീസ് വെയർ കിഡ്സ് വെയർ മെൻസ് വെയർ വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ കുന്നിക്കോട്
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ് സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നെക്സ സർവീസ് സെന്റർ MC റോഡ് ലോവർ കരിക്കും കൊട്ടാരക്കര
5: Next.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: കാടിനെ ഭയക്കാത്ത്, കാടിനെ സ്വന്തം വീടായി കാണുന്ന കുറേ മനുഷ്യരുണ്ട്. സത്യത്തിൽ അവരാണ് ആ കാടിന്റെ യഥാർത്ഥ അവകാശികൾ, കാട്ടുനായകന്മാർ. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ കാടിന്റെ നായകന്മാരാണ്, കാടിന്റെ സ്വന്തം രാജാക്കന്മാർ. വയനാടിന്റെയും നിലമ്പൂരിന്റെയും ഉൾക്കാടുകളിൽ പുറം ലോകത്തിന്റെ കോലാഹലങ്ങളില്ലാതെ പ്രകൃതിയോട് ചേർന്ന് അവർ തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തി. മറ്റു പല ഗോത്ര വിഭാഗങ്ങളെയും പോലെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാട് തരുന്ന കായ്കനികളും കാട്ടുതേനും ഒക്കെയായിരുന്നു അവരുടെ സമ്പത്ത്. വൻമരങ്ങളുടെ ഏറ്റവും മുകളിലെ കൊമ്പുകളിൽ കയറി വള്ളിപ്പടർപ്പുകളിൽ പിടിച്ച് കാട്ടുതേനെടുക്കുന്ന ഇവരുടെ ധൈര്യം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. വന്യമൃഗങ്ങൾ ഇവർക്ക് ശത്രുക്കളല്ല, മറിച്ച് ഒരേ കാട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്ന കൂട്ടുകാരെ പോലെയാണ്. പ്രകൃതിയെ അവർ ദൈവമായി ആരാധിച്ചു. മരങ്ങളെയും മലകളെയും പുഴകളെയും അവർ നെഞ്ചോട് ചേർത്തു. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ തനതായ പാട്ടുകളിലാണ്. ആ കാടിന്റെ ആത്മാവ് തൊട്ടറിയാൻ നമുക്കൊന്ന് കാതോർക്കാം.

ചെടികൾക്ക് കാടിന്റെ അതേ താളമാണ്. ആർക്കും കീഴടങ്ങാത്ത പ്രകൃതിയുടെ താളത്തിനൊത്ത് മാത്രം ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുകൾ. കാലം എത്ര പുരോഗമിച്ചാലും നാഗരികത എത്ര വളർന്നാലും കാട്ടുനായകന്മാർക്ക് കാടില്ലാതെ ജീവിക്കാനാകില്ല. കാരണം ആ മരച്ചില്ലകളിലെ കാറ്റിലാണ് അവരുടെ ജീവൻ തുടിക്കുന്നത്. ഈ കാടും മലകളും ഉള്ളിടത്തോളം കാലം കാടിന്റെ ഈ രാജാക്കന്മാരുടെ പാട്ടുകൾ ഈ മണ്ണിൽ മുഴുകിക്കൊണ്ടേയിരിക്കും.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഈ ലോകം മുഴുവൻ സ്വന്തമാക്കാൻ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ, വലിയ വലിയ കോൺക്രീറ്റ് കാടുകൾ തീർക്കുമ്പോൾ, ഇന്നും കാടിനുള്ളിലെ ഗുഹകളിൽ, അതായത് കല്ലറകളിൽ മാത്രം അന്തിയുറങ്ങുന്ന ഒരു ജനതയെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതൊരു കഥയല്ല. നിലമ്പൂരിന്റെ ഉൾക്കാടുകളിൽ ഇന്നും യാതൊരു പരാതികളുമില്ലാതെ ജീവിക്കുന്ന കുറെ പച്ചയായ മനുഷ്യരുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രാചീനരായ ഗോത്രവിഭാഗം ചോല നായ്ക്കർ. ചോലകളുടെ നായകൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. കരുളായി കാടുകളിലെ വലിയ പാറക്കെട്ടുകൾക്കും ചോലകൾക്കും ഇടയിലാണ് ഇവരുടെ ലോകം. തങ്ങൾക്ക് താമസിക്കാൻ വീട് വെക്കാനായി ഒരു മരം പോലും അവർ മുറിക്കാറില്ല. പകരം കാടവർക്കായി ഒരുക്കിയ ആ വലിയ പാറ ഗുഹകളെ അവർ തങ്ങളുടെ വീടാക്കി മാറ്റി.

0: എനിക്ക് പേരക്കുട്ടിയുണ്ട്. അപ്പൊ അതിനെ ഇന്റെ അടുത്ത് കൊണ്ടുവന്ന് തരാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുത്തച്ഛനെ പീടിയെ പോയി, വരപ്പൊ മുട്ടായി വാങ്ങി വരും.
1: പുറം ലോകത്തിന്റെ ബഹളങ്ങളൊന്നും ആ കാട്ടുമാളികയിലേക്ക് എത്താറില്ല. കാട്ടുതേനും കുന്തിരിക്കവും കാട്ടുകിഴങ്ങുകളും ശേഖരിച്ചാണ് ഇവരുടെ ഉപജീവനം. പ്രകൃതിയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവിക്കുന്ന മറ്റൊരു മനുഷ്യ സമൂഹമുണ്ടോ എന്നത് സംശയമാണ്. അവരുടെ ലോകം വളരെ ചെറുതാണ്. വലിയ ആഗ്രഹങ്ങളില്ല, വലിയ സ്വപ്നങ്ങളില്ല. പക്ഷേ ആ കാടിന്റെ നിശബ്ദതയിൽ അവർ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പുറം ലോകത്ത് എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒന്നാണത്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 10th varshikathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkuravu. Dhanya Medical and Surgicals, Chandamukka, Kottarakara.
3: Onam polikkam Aljuil shopping nadathaam. Vamban vilakkuravum kidilen offerukalum. Ee onathine Alju supermarketil savings inde perumala. Aljo ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
2: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, മനോഹരമായ മക് പ്രിന്റിംഗ് തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ കൃത്യതയോടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചെറിയ
2: വലിയ വർത്തമാനം.
1: പാലക്കാടൻ മലനിരകളുടെ മടിത്തട്ടിൽ മണ്ണിന്റെയും കാടിന്റെയും മണം ശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഇരുളർ. തമിഴും കന്നഡയും മലയാളവും ഒക്കെ കലർന്ന് കേൾക്കാനേറെ ഇമ്പമുള്ള ഒരു പ്രത്യേക ഭാഷയാണ് അവരുടേത്. കാടറിവുകളും പരമ്പരാഗത ഔഷധ ചെടികളെ കുറിച്ചുള്ള വലിയ അറിവുകളും ഇന്നും സൂക്ഷിക്കുന്ന ഈ മനുഷ്യരുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നോ, അത് അവരുടെ സംഗീതവും നൃത്തവുമാണ്. കൃഷിപ്പണികൾക്കിടയിലും ആഘോഷങ്ങളിലുമെല്ലാം ഇവരുടെ പാട്ടുകൾ അട്ടപ്പാടി മലനിരകളിൽ അലയടിക്കും. തുടിയും കുടലും കൊട്ടി ഒത്തുചേർന്ന് കൈകോർത്ത് അവർ ചുവടുവെക്കുമ്പോൾ ഇവിടെ പ്രകൃതി പോലും തുള്ളിത്തുളുമ്പും. ഈ ഇരുള ഗോത്രത്തിന്റെ മനസ്സിലെ നിഷ്കളങ്കതയും സംഗീതവും ലോകത്തിനു മുന്നിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ടൊരു വ്യക്തിത്വമുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നഞ്ചൻ.

പ്രകൃതി തന്ന സംഗീതം അതെവിടെയും മാറ്റുകൂടാതെ നിലനിൽക്കുമെന്ന് ഇരുളർ അവരുടെ ഓരോ പാട്ടിലൂടെയും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ച് പാട്ടുപാടി ജീവിക്കുന്ന ആ നല്ല മനുഷ്യരിൽ നിന്ന് നമുക്കും പഠിക്കാം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആ വലിയ പാഠം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫ്രോസ്റ്റ് ചിക്കൻ ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Rest in peace.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്.
2: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ചെറിയ
6: വലിയ വർത്തമാനം.
7: കാടിന്റെ മക്കളായ ആ നിഷ്കളങ്ക മനുഷ്യരുടെ ജീവിതത്തിലെ മനോഹാരിതയെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അവരുടെ ആ നിഷ്കളങ്കമായ ചിരി മായാതിരിക്കാനും അവരുടെ ജീവിതം കുറച്ചുകൂടെ സുരക്ഷിതവും മനോഹരവുമാക്കാനും നമ്മുടെ സർക്കാർ അവർക്കൊപ്പം ഒരുപാട് പദ്ധതികളുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗോത്ര വിഭാഗത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ സർക്കാർ ഒരുക്കിയിട്ടുള്ള ചില പ്രധാന പദ്ധതികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് മിഷൻ. സ്വന്തമായി ഒരു വീട് എന്നത് ഏതൊരാളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ. സ്വന്തമായി കിടപ്പാടമില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ചു നൽകുക മാത്രമല്ല, ഭൂമിയില്ലാത്തവർക്ക് അത് വാങ്ങി നൽകാനും ഈ പദ്ധതിയിലൂടെ സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. ഇനി അവരുടെ കുരുന്നുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ആ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സംസ്ഥാനത്തിലുടനീളം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്കുള്ള താമസം, നല്ല ഭക്ഷണം, വസ്ത്രം, പഠന ചെലവുകൾ എന്നിവയെല്ലാം തന്നെ ഇവിടെ പൂർണമായും സൗജന്യമായാണ് നൽകുന്നത്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കേരള ട്രൈബൽ പ്ലസ് എന്നൊരു പദ്ധതി കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന 100 ദിവസത്തിലെ തൊഴിലുറപ്പിന് പുറമെ കേരള സർക്കാർ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ആദിവാസി കുടുംബങ്ങൾക്ക് അധികമായി 100 ദിവസത്തെ തൊഴിൽ കൂടി നൽകുന്നുണ്ട്. അതായത് ആകെ 200 ദിവസത്തെ വരുമാനം അവർക്ക് ഉറപ്പാക്കുന്നു. ഇതുകൂടാതെ ആരോഗ്യ മേഖലയിലും വലിയ കരുതൽ സർക്കാർ നൽകുന്നുണ്ട്. ഗോത്രവർഗക്കാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ജനിതക രക്തരോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഈ രോഗം ബാധിച്ചവർക്ക് പൂർണമായും സൗജന്യ ചികിത്സയും മരുന്നുകളും സിക്കിൾ സെൽ അനീമിയ നിയന്ത്രണ പദ്ധതി വഴി സർക്കാർ നൽകുന്നു. അതിനൊപ്പം തന്നെ അവരുടെ ദൈനംദിന ജീവിത ചെലവിനായി എല്ലാ മാസവും പ്രത്യേക പെൻഷനും നൽകി വരുന്നുണ്ട്. ഇനി വിദൂര വനമേഖലകളിലും പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള കോളനികളിലും താമസിക്കുന്നവരാണെങ്കിൽ അവർക്കായി മെഡിക്കൽ ടീം നേരിട്ട് ഊരുകളിൽ എത്തി സൗജന്യ പരിശോധനയും മരുന്നുകളും നൽകുന്ന സമഗ്ര ട്രൈബൽ ഹെൽത്ത് കെയർ സംവിധാനമുണ്ട്. ഗുരുതരമായ അസുഖമുള്ളവർക്ക് വലിയ ആശുപത്രികളിൽ പോയി ചികിത്സ തേടാൻ സഹായിക്കുന്നതിനായി ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സേവനം അവർക്കൊപ്പം എപ്പോഴുമുണ്ട്. അതെ, ആ കാടിന്റെ മക്കൾ ഒട്ടും ഒറ്റയ്ക്കല്ല. നാടും സർക്കാരും അവർക്ക് താങ്ങായി എപ്പോഴുമുണ്ട്. ഈ നല്ലൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Kettidam paniyan ningalku endana ithra tension?
3: Permit plan mudal nirmanam vare ella karyangalum attivuliyakkan
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakkara kolavadilullappol.
3: JM Architects, government approved, ISO certified civil engineers and builders. Contact 9444717171.
4: Driving ini koodal mikachidakkan tire station, 3D wheel alignment, wheel balancing, tire alloy wheel fitting, nitrogen filling, Apollo, JK, Firestone Tires എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മ്യൂസിക് മഫാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: 10th anniversary നിറവിൽ കട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. 1 August മുതൽ 30 September വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ചെറിയ
7: വലിയ വർത്തമാനം.
8: നമ്മളുടെ വേരുകളെ കുറിച്ചും തനതായ സംസ്കാരത്തെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാന ദിനമാണ് August 9, ലോക ആദിവാസി ദിനം. പ്രകൃതിയോട് ഇണങ്ങി നിന്ന് വനത്തെയും വന്യതയും സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച് നമ്മുടെ മണ്ണിന്റെ യഥാർത്ഥ കാവൽക്കാരായി നിലകൊള്ളുന്ന ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും നമുക്ക് ഈ ദിവസം അഭിമാനത്തോടെ ഓർക്കാം. അവരുടെ കലയും സംഗീതവും ജീവിത രീതികളും നമ്മുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ ഇന്ന് നമ്മൾ പങ്കുവച്ച വിശേഷങ്ങളും ചിന്തകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയോടെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദിനം ആശംസിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ കൊട്ടാരക്കര
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: கோபம்.
1: ஹாய், ஹலோ, குட் மார்னிங், ஹாப்பி சண்டே அண்ட் வெல்கம் டு மியூசிக் மப்பாஸ் வித் மீ ஆர்ஜே எலிக்குட்டி. அங்கே ஒருபடி மனோகரமாயிட்டுள்ள புத்து புத்தൻ லேட்ടസ്റ്റ് ട്രെൻഡിങ് സോങ്സ് ആണ് ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡിലൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ എന്തായാലും ആദ്യം തന്നെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ഒരു വെറൈറ്റി പാട്ടാണ്. ആൻഡ് ദാറ്റ് സോങ് ഈസ് ഫ്രം ദി മൂവി പ്ലൂട്ടോ. ഈ പാട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലെയൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൈം ഉണ്ടായിരുന്നു, ജോണി ജോണി എസ് പപ്പ എന്നുള്ളത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കേൾക്കുന്ന വീഡിയോസ്, അതായത് ഈ കൊക്കോമെലൻ പോലെയുള്ള യൂട്യൂബ് ചാനൽസിൽ വരുന്ന കുട്ടികളുടെ റൈംസ് ഉള്ള വീഡിയോസ്, ഇതിനൊരു ചെറിയൊരു അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോണി ജോണി എസ് പപ്പായ്ക്ക് പകരം ജോണി ജോണി എസ് അപ്പ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ പേരിൽ വന്നിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമ കൂടിയുണ്ട്. എന്തിനാണ് ഞാൻ ഈ പഴയ കഥകളെല്ലാം ഇങ്ങനെ പറയുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന മൂവിയില് ഈ ഒരു പാട്ടിന്റെ വേറൊരു രീതിയിലുള്ള വേർഷനാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിച്ച് മീൻസ് ഇതേ പാട്ട് കേൾക്കാൻ പോവാന്നല്ല, ഈ പാട്ടിന്റെ ടൈറ്റിലിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. യെസ്, പ്ലൂട്ടോയിലെ ഏറ്റവും പുതുപുത്തൻ പാട്ട് ഈസ് ടൈറ്റിൽഡ് ആസ് സോംബി സോംബി യെസ് പപ്പ. You had me right. Sombi Sombi S Pappa ennaana Neeraj Madhav, Altaf Saleem, Aju Vargis, Arsha Baiju ennivarellam cherna abhinayichirikkunna Pluto enna movieile paattine peru nalgiyirikkunnathu. This movie is directed by Adityan Chandrasekhar and ee oru cinemaykku vendittulla music is composed, produced, arranged by Arcado. Namukkariyam ippozhthe latest trending music composers illulla oraalaanu nammude Arcado alle. Oru paadu beautiful aayirulla paattukal namukku thannittulla aalu koodiyaana. So adilekku കൂടിയാണ് നമ്മുടെ പ്ലൂട്ടോയിലെ സോംബി സോംബി യെസ് പപ്പ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. ആൻഡ് അതിന് പിന്നിൽ ഈ പാട്ടിൽ പ്രവർത്തിച്ചിരിക്കുന്നത് റിഷ്ദാൻ അബ്ദുൾ റഷീദ് ആണ്. സോ നിങ്ങളൊരു ഇൻഡസ്റ്റല റൈഡിന് റെഡി ആണെങ്കിൽ വിത്ത് അക്കി ആൻഡ് പ്ലൂട്ടോ ഹിയർ ഈസ് ദി സോങ്. അപ്പൊ ആ പാട്ട് കേൾക്കുന്നതിന് മുൻപ് ഈ പാട്ട് പാടിയത് ആരാണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. ദിസ് സോങ് ഈസ് സങ് ബൈ ബെന്നി ദയാൽ ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ ദി വൺ ആൻഡ് ഓൺലി നീരജ് മാധവ് ആൻഡ് സുഹൈൽ കോയ. ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടാണ്. സോ എന്തായാലും ഈ ഒരു ടൈം കളർ ആക്കാനായിട്ട് ലെറ്റ്സ് ലിസൺ ടു ദി സോംബി സോംബി യെസ് പപ്പ ഫ്രം ദി മൂവി പ്ലൂട്ടോ ഓൺലി ഓൺ മ്യൂസിക് മപ്പാസ്. യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.

0: നാടിനൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
6: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
5: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, മനോഹരമായ മക് പ്രിന്റിംഗ് തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ കൃത്യതയോടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: Music Mapas.
1: Yes, we are back at Music Mappas with me, RJ. ഈലിക്കുട്ടി അങ്ങനെ പ്ലൂട്ടോ സിനിമയിലെ സോംബി സോംബി എസ് പപ്പ എന്ന് പറയുന്ന പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു പാട്ടിനെ പറ്റിയാണ് കേട്ടോ പറയാനായിട്ടുള്ളത്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ബാൽ ആൻഡ് ദി ബോയ്. ഈ അടുത്ത കാലത്ത് എല്ലാവരുടെയും ഇടയിൽ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ബാൽ ആൻഡ് ദി ബോയ് എന്നുള്ളത്. വലിയ വലിയ ഡയറക്ടേഴ്സും മൂവി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ ഒരുപാട് അപ്രിസിയേഷൻസ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ബാൽ ആൻഡ് ദി ബോയ്. ആൻഡ് നമ്മൾ പ്രേക്ഷകരായിട്ട് ഈ ഒരു സിനിമയെ കണ്ടപ്പോഴും ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ്. ഒരു ഇടക്കാലത്തിന് ശേഷം മലയാള സിനിമയിൽ നമ്മൾ ഇമോഷണലി ഒക്കെ ഒന്ന് ഹോണ്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ആ ഒരു മൂവിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ലൂപ്പിൽ കിടന്നു പോകുന്ന, അതുപോലെ തന്നെ ആ സിനിമയിലെ ഓരോരോ ഇൻസിഡൻസും ആലോചിച്ച് ഇത് ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇത് അങ്ങനെയാണ് എന്ന് നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു ബാൽ ആൻഡ് ദി ബോയ്. ആൻഡ് ആസ് വി ഓൾ നോ, ചിദംബരമായിരുന്നു ഈ ഒരു ബ്യൂട്ടിഫുൾ സിനിമയുടെ ബാക്കിൽ ഉണ്ടായിരുന്ന മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് വെങ്കട് കെ നാരായണനും ശൈലജ ദേസായി ഫെന്നും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് റിട്ടൺ ബൈ ജിത്തു മാധവൻ. അതായിരുന്നു ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജിത്തു മാധവനും ചിദംബരവും ചേർന്ന ഒരു സിനിമ, ആൻഡ് ആ സിനിമയായിരുന്നു ബാലൻ ദി ബോയ്. ആ സിനിമയിലെ മകനെ മകനെ എന്നുള്ള പാട്ടാണ് നമ്മൾ ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. This is a heartfelt song that beautifully captures emotion, warmth, connection ennaka namaku parayanayittu pattum. And this song is composed by Shankha Tribe and Neha Nair. Anwar Ali aanu ee oru paattu venditulla lyrics pen cheyittulladu. And the song is sung by Neha Nair and Libin Nobi. So ee cinemaye pole thanne ee cinemayile paattukalu valare beautiful aayittulla paattukalaanu. And exactly nammude ellavarudeyum hrudayathinte ullilekku tholachu keriyittundayirunnathu Balan the Boy le Thakkol ennu parayna paattaanu. Pakshe adu koodathe ഈ സിനിമയിലെ മറ്റു പാട്ടുകളും നമ്മൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, നമുക്കൊരു കാംനെസ് നമ്മുടെ മൈൻഡിനൊക്കെ തരുന്ന കുറച്ച് പാട്ടാണ്. സോ അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് ബാലൻ ദി ബോയിലെ മകനെ മകനെ എന്ന് പറയുന്ന ഈ ഒരു പാട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് എങ്ങോട്ടും പോകണ്ട, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇതുപോലെ കുറച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ ഇനിയും വരാനായിട്ടുണ്ട്, കേൾപ്പിച്ചു തരാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്
7: കേരളത്തിൽ ഉടനീളം, കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തു സൂക്ഷിക്കുന്നവർ. കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ. ഇന്ന് ലോക ആദിവാസി ദിനം.

0: യു ആർ ലിസണിംഗ് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. നമുക്കറിയാം മ്യൂസിക് മപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുപുത്തൻ റിലീസ് ചിത്രങ്ങളിലെ പുതുപുത്തൻ പാട്ടുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത്. സോ ദാറ്റ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള മഹാരാജ ഹോസ്റ്റലിലെ ധാരേ ധാത്രേ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ? യെസ്, അങ്ങനെ ഒരു വെറൈറ്റി പാട്ട് തന്നെയാണ് ധാരേ ധാത്രേ എന്നുള്ളത്.
1: മ്യൂസിക് മപ്പാസ്.

അനില രാജീവാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ഹരിത ഹരിബാബു ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ അശ്വിൻ റാം. ആൻഡ് ഈ പാട്ടിലെ കുറച്ച് കോറസ് പോർഷൻ ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആവണി മൽഹാർ, അജ്മൽ, ഫാത്തിമ പർവീൻ, നീതു ഷാ എന്നിവർ ചേർന്നുകൊണ്ടാണ് ആ ഒരു കോറസ് പോർഷൻ പാടിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പാട്ടിന് കുറച്ച് സൂത്തിങ് ഫീൽ നൽകുന്ന ഒരു ഫ്ലൂട്ട് പോർഷൻ നമുക്ക് ഈ ഒരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ് പോർഷൻ ഇസ് ഡൺ ബൈ കണ്ണൻ പരമേശ്വരൻ. സോ ഈ ഒരു മൂവിയെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ചാരു വാക്കൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. ചാരു ചിത്ര പ്രൊഡക്ഷൻസ്, മധുപിത പ്രൊഡക്ഷൻസ്, മൺസൂൺ ടെയിൽസ് എന്നിവരുടെ ബാനറിലാണ് ഈ ഒരു മൂവി റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് മഹാരാജ ഹോസ് തല്ലെ ധാരെ ധാത്രെ എന്ന ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മൊബാസിലൂടെ കിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: 10th anniversary നിറവിൽ പെട്ടാർക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM Architects, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓഗസ്റ്റ് 2026 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതില് നമ്മൾ പറയാൻ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ സൂര്യ സാറിന്റെ ഏറ്റവും പുതുപുത്തൻ സിനിമ ആയിട്ടുള്ള വിശ്വനാഥൻ ആൻഡ് സൺസ്. മമിതാ ബൈജുവും സൂര്യ സാറും ലീഡ് റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് കേട്ടോ, വിശ്വനാഥൻ ആൻഡ് സൺ. ഇറ്റ്സ് എ തമിഴ് തെലുങ്കു ഫിലിം. ഇവർ രണ്ടുപേരുടെയും കൂടെ തന്നെ രാധിക, ശരത് കുമാർ, രവീന താണ്ടോൺ എന്നിവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഈ ഒരു മൂവിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വെങ്കി അത്ലോറി ഡയറക്ട് ചെയ്ത്, സൂര്യദേവര നാഗവംശി, സായി സൗജന്യ എന്നിവർ ചേർന്നുകൊണ്ട് സിതാര എന്റർടൈൻമെന്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനിമാസ് എന്നീ ബാനറുകളിൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്ന സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സോ ഈ ഒരു മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പ.

ജി വി പ്രകാശ് കുമാർ സാറാണ് കേട്ടോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ നിമിഷ് രവിയാണ് ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫർ. സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു മൂവിയിലെ ദ വൺ റൂൾ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഓൺ മ്യൂസിക് മപ്പാസ്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് മൂവി ഈസ് ഗോണ ബി എ ബിഗസ്റ്റ് ഫാമിലി എന്റർടൈനർ ഓഫ് 2026. അപ്പൊ എന്തായാലും നമുക്ക് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയിലെ ദി വൺ റൂൾ എന്ന പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

പുതു പുത്തൻ പാട്ടുകളുമായിട്ട് യു ആർ ലിസണിംഗ് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. അങ്ങനെ കുറച്ച് പുതുപുത്തൻ മലയാളം സിനിമകളിലെ കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഞാൻ കേൾപ്പിക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് പാട്ടാണ് കേട്ടോ, ഫ്രം ദ മൂവി GDN. മ്യൂസിക് മപ്പ.

0: ഉമ്മി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ആർ മാധവൻ, സത്യരാജ്, ജയറാം, പ്രിയമണി, ദുഷ്ര വിജയൻ, വിനയ് റായ് എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ജി ഡി എൻ. സോ ഒരു വൈബ്രന്റ് ഫോക്ക് സെലിബ്രേഷൻ റൂട്ടഡ് പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ലിസൺ ടു ദിസ് സോങ്, കൊങ്ക് കുമ്മി. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് സോങ് ബ്രിങ്സ് ടുഗെദർ ഒതന്റിക് വോക്കൽസ്, എനർജറ്റിക് റിതംസ് ആൻഡ് ഓൾസോ നമ്മുടെ ഗോവിന്ദ് വസന്തയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷനും നമുക്ക് ഈ ഒരു പാട്ടിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള ജെ ഡി നായിഡുവിന്റെ കൾച്ചറും ലെഗസിയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പാട്ട് കൂടിയാണ് ജി ഡി എന്നിലെ കൊങ്ക് കുമ്മി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ബൈ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ഗോവിന്ദ് വസന്തയാണ്. കവിങ്കർ സാരഥിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. വി എം മഹാലിംഗവും മീനാക്ഷി ഇളയരാജയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ആൻഡ് വി നോ ദാറ്റ് മഹാലിംഗം സാർ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക എനർജി, ഒരു പ്രത്യേക ഫീൽ ആൻഡ് ആ പാട്ടിന് കൊടുക്കാനായിട്ടുള്ള ട്രൂ ഇമോഷൻസ് അദ്ദേഹത്തിന്റെ വോക്കൽസിലൂടെ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ മെയിൽ കോറസ് പോർഷനും ഫീമെയിൽ കോറസ് പോർഷനും പാടിയിട്ടുള്ളത് വിക്രം പ്രീതി, അരവിന്ദ് ഏണസ്റ്റ്, ഗോവിന്ദ് പ്രസാദ്, ആകാശ്, അതുപോലെ തന്നെ ചാരു, ഡി വി, ലിൻസി, സുഷ്മിത, പത്മജ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള പെർക്കഷൻസ് ഇസ് ഡൺ ബൈ ശ്രുതി രാജ്. സോ അങ്ങനെ ഒരുപാട് രസകരമായിട്ട് നമുക്കിരുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന പാട്ട് തന്നെയാണ് ജെ ഡി എന്നിലെ കൊങ്ക് കുമ്മി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോക്ക് സെലിബ്രേഷൻ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. സോ ദാറ്റ് നമുക്ക് ആ ഒരു വൈബ്രന്റ്, ആ ഒരു എനർജി ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നതാണ്. ദിസ് മൂവി ഇസ് ഡയറക്റ്റഡ് ബൈ കൃഷ്ണകുമാർ രാമകുമാർ, വർഗീസ് മൂലൻ, വിജയ് മൂലൻ, സരിത മാധവൻ, ആർ മാധവൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മുപ്പാസിലൂടെ. ഒന്നിയോനാശ്രയ എഫും
1: 99.9 ും ഇന്ത ഊരുല വാണ്ടിട വന്നവങ്ക സെന്ത് ഇരുപ്പതും.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429599.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തു സൂക്ഷിക്കുന്നവർ. കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ. ഇന്ന് ലോക ആദിവാസി ദിനം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ഷേ ഏലിക്കുട്ടി. റാം ഇൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി മ്യൂസിക് മപ്പാസിലൂടെ സെപ്പ് സേല എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്.

വി എം മഹാലിംഗം സാർ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. നേരത്തെ നമ്മൾ വി എം മഹാലിംഗം സാർ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് തന്നെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വോക്കൽ ഒരു പ്രത്യേകതയുള്ള ഒരു വോക്കൽ തന്നെയാണ്. ആ ഒരു ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ വോക്കൽസ് ഉള്ള ആ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും. ഉമാദേവിയാണ് ഈ ഒരു പാട്ട് പെന്നി ചെയ്തിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ അങ്കിത് മേനോൻ. രാമചന്ദ്ര കണ്ണൻ ഡിറക്ട് ചെയ്ത് മല്ലിക് അർജുൻ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് റാം ഇൻ ലീല എന്നുള്ളത്. സോ എന്തായാലും ഒരുപാട് ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. സോ ലെറ്റ്സ് ലിസൺ ടു സെപ്പ് സേല ഫ്രം ദി മൂവി റാം ഇൻ ലീല ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 99.9.

0: அப்படி போடு.
1: நாடினப்பம் நாட்டார்க்கொப்பம்.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ഓർമ്മകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.0.

0: പാട്ടിനെ പറ്റി പറഞ്ഞും പറഞ്ഞും പുതിയ പാട്ടുകൾ കേട്ടും കേട്ടും നമ്മുടെ മ്യൂസിക് മപ്പാസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. സോ എന്തായാലും വെറുതെ ഒരു ടാറ്റ ബൈ ബൈ പറയാതെ നമുക്കൊരു പാട്ട് കേട്ടുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ഛോട്ടാ ബച്ച എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. ഛോട്ടാ ബച്ച 2.0 ഫ്രം ദി മൂവി ഓ മൈ ഡോഗ്.
1: മ്യൂസിക് മപ്പാസ്.

ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 90s ഇൻസ്പയർഡ് റിമിക്സ് ആണ്. ആ ഒരു നൊസ്റ്റാൾജിക് വൈബ്സും ഫ്രഷ് മോഡേൺ ട്വിസ്റ്റും ഒക്കെ ഒന്ന് കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ, ഛോട്ടാ ബച്ച 2.0 എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ഇതിലെ പവർഫുൾ വോക്കൽസ് ആരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദിത്യ നാരായണൻ, ഡി എം സി, ആൻഡ് ഇതിനകത്ത് ഇലക്ട്രിഫൈയിങ് മ്യൂസിക് ഇസ് ഡൺ ബൈ ജാവേദ് മോഷിൻ ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ മോഷിൻ ഡി എം സി. സോ ദിസ് ഇസ് എ പെപ്പി ട്രാക്ക് ആൻഡ് ഇറ്റ്സ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് റെസ്ട്രോ നൊസ്റ്റാൾജിയ ആൻഡ് കണ്ടംപററി ബീറ്റ്സ്. സോ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദിൽ ഷേഖ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഇത്. ഫെദർ ഫീറ്റ് എന്റർടൈൻമെന്റ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സോങ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ബാബുലാൽ ബയോസ്കോപ്പ്, തിങ്കിങ് ഹാറ്റ്സ് എന്റർടൈൻമെന്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പങ്കജ് തൃപ്തി, പവൻ മൽഹോത്ര, മാഹി റായ്, രാജേഷ് കുമാർ, ഗീത അഗർവാൾ, വിജയ് മിശ്ര, ശ്രീധർ ദുബൈ എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. സോ എന്തായാലും നമുക്ക് ഓ മൈ ഡോഗിലെ ഛോട്ടാ ബച്ച 2.0 എന്ന പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമുക്ക് മ്യൂസിക് മൊപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജയലക്കുട്ടി സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം
1: ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര.

നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന, മനസ്സിനെ തലോടുന്ന പഴയ നിത്യഹരിത ഗാനങ്ങളുമായിട്ടാണ് എന്നത്തെയും പോലെ ഇന്നും ഞാൻ ദാ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഒരുപാട് നല്ല മനോഹരമായ പഴയ ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ എവർഗ്രീൻ ഹിറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ 12 മണി മുതൽ 2 മണി വരെ. എന്തായാലും ഇന്നത്തെ ആദ്യത്തെ പാട്ടിലേക്ക് കടക്കാം. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു എന്ന് തുടങ്ങുന്ന ഗാനം കാത്തിരിപ്പിൻ്റെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും പ്രതീകമായ ഈ പാട്ട് മേഘവും കാറ്റും പ്രകൃതിയിലെ ദൃശ്യങ്ങളും മനുഷ്യൻ്റെ വികാരങ്ങളുമായി ഇഴചേർക്കുകയാണ് ഇവിടെ ഗാനരചയിതാവ്. വരികളിൽ നിറയുന്ന നിശബ്ദമായ വേദനയും അതോടൊപ്പമുള്ള സുഖമുള്ള ഒരു തോന്നലുമൊക്കെ ശ്രോതാക്കളുടെ മനം നിറയ്ക്കും എന്ന് തന്നെ പറയാം. പ്രണയവും വിരഹവും ഇത്രമേൽ ഹൃദ്യമായി ഹൃദയത്തിൽ തൊട്ട് മറ്റൊരു ഗാനം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ചിത്രാമ്മവാടി മനോഹരമാക്കിയ ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappalli
2: Sheenavum Vilarchiyum Verum Talarchiyalla Ningalude Shareeram Endo Parayan Shramikkunnathaanu
3: Rakthasambandhamaya Rogangalkku Ini Vidagdha Chikitsa Assisia Medical College Hospitalil Clinical Hematologistum Hemato-Oncologistumaya Dr. Preethi Soosinte Sevanam Ella Chovvelli Divasangalilum Ravile 8:30 Muthal Vaikittu 3:30 Vare Labhyamaanu
4: Assisia Medical College Miyannur Kollam
5: Cheta ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
7: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് എവർഗ്രീൻ ഹിറ്റ്സ് ആണ്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്. അടുത്തതായി പ്രണയത്തിന്റെ തീവ്രതയും വിരഹത്തിന്റെ ആഴവും മലയാളിക്ക് അനുഭവവേദ്യമാക്കി തന്ന ഒരു മനോഹരമായ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ടവർ, അരികിലില്ലാത്ത ഏകാന്തത, ആ ഒരു നിമിഷങ്ങൾ ഒ എൻ വി സാറിന്റെ മനോഹരമായ വരികളിലൂടെ നമ്മെ ഏറെനടിയിക്കും എന്ന് തന്നെ പറയാം. പാട്ടേതാണെന്നിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ. നീ എത്ര ധന്യ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന് ഒ എൻ വി കുറുപ്പ് സാർ വരികൾ കുറിച്ച് ദാസാറ് പാടിയ ഒരു മനോഹരമായ ഗാനം. തന്റെ പ്രിയപ്പെട്ടവൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രകൃതിയിലെ ഓരോ ചെറിയ കാര്യവും എത്ര മനോഹരമായി മാറുമായിരുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു കാമുകന്റെ ഹൃദയവികാരമാണ് ഈ ഗാനം. ഒരു മാത്ര പോലും എന്നരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വരികളിൽ നഷ്ടബോധവും ആഗ്രഹവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു. പ്രണയിക്കുന്നവരുടെയും പ്രണയം നഷ്ടപ്പെടുന്നവരുടെയും ഉള്ളിലേക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈ ഒരു നിത്യഹരിത കാവ്യമാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫെയർ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും ബമ്പർ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും.
9: എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.
10: നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
11: പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തു സൂക്ഷിക്കുന്നവർ. കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ. ഇന്ന് ലോക ആദിവാസി ദിനം.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാ, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
5: ചെയ്തത്? ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെയിൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
11: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

വിഷയമൊക്കെയാണ് ഈ പാട്ട് വരച്ചു കാട്ടുന്നത്. കണ്ണീർ പൂവ് എന്ന പ്രയോഗം അത്രമേൽ ലോലമായ എന്നാൽ കണ്ണീരിൽ കുതിർന്ന ഒരു ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആശ്വാസത്തിന്റെ ഒരു ചെറിയ വാക്കിനായി കുതിക്കുന്ന മനസ്സുകളുടെ നോവായി ഈ ഗാനം മലയാളികളുടെ നെഞ്ചിൽ എന്നും നിലനിൽക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന

0: പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

ബാബുരാജ് എന്ന സംഗീത മാന്ത്രികന്റെയും പി ഭാസ്കരൻ മാഷിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന, കേൾക്കും തോറും കാതിൽ മനോഹരമായ ഒരു തേന്മഴ പെയ്യിക്കുന്ന അനശ്വര ഗാനത്തിലേക്കാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സ് പോകുന്നത്. ഇന്നലെ മയങ്ങുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം, അന്വേഷണം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറു പാടിയ ഈ പാട്ട് സ്വപ്ന സമാനമായ ഒരു പ്രണയാനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരവസ്ഥയിൽ തന്റെ പ്രിയപ്പെട്ടവൾ തന്റെ അരികിലെത്തി ചുംബിച്ചുണർത്തിയതുപോലെ തോന്നിയ ഒരു സുന്ദരമായ നിമിഷത്തെയാണ് ഗായകൻ ഇവിടെ വർണ്ണിക്കുന്നത്. ബാബുരാജിന്റെ ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലുള്ള ഈണം ഈ പാട്ടിന് ഒരു പ്രത്യേക മാസ്മരികത തന്നെയാണ് നൽകുന്നത്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളതെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
1: I am delighted to note that this Hargar Tiranga campaign has evolved into a nationwide people's movement. Every household that proudly displays the national flag sends a powerful message of patriotism, unity and our collective responsibility. It creates the nationalism and patriotism.
0: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവർ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനും എക്കാലവും പ്രചോദനമായി നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ സാങ്കേതികവിദ്യ, സമയബന്ധിതമായ പ്രവർത്തനം, വിശ്വാസം എന്നീ 3 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാങ്കേതികവിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ ഒരു സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുച്ചേരി പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ ഷാ.
2: भारत सरकार ने अंग्रेजों के बनाई हुई दंड संहिता को बदलकर 3 भारतीय न्याय संहिताओं को लागू किया है. ये न्याय संहिताओं की सोच नागरिकों को न्याय दिलाने के लिए केंद्रित, तकनीक सक्षम और समयबद्ध बनाने की है. ये तीनों न्याय संहिताएं टेक्नोलॉजी, टाइमलाइन और ट्रस्ट, ये 3 पिल्लर पर खड़ी की गई है.
0: മദ്രാസ്, കൊൽക്കത്ത, മധ്യപ്രദേശ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 30 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ നിയമിതരായത്. നിയമനീതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 20 അഭിഭാഷകരും 10 ജുഡീഷ്യൽ ഓഫീസർമാരും നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായും സുപ്രീംകോടതി കൊളിജിയവുമായും കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് ഈ നിയമനങ്ങൾ നടത്തിയത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ക്യുയാനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ചൈനയിലെ ഹെഫേയിൽ നടക്കുന്ന 9th വേൾഡ് ബ്രിഡ്ജ് ഫെഡറേഷൻ യൂത്ത് ട്രാൻസ്നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് സ്വർണം. Under-31 പേയേഴ്സ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സാക്നിക് റോയ്, സയന്തൻ കുഷാരി എന്നിവർ സ്വർണ്ണ മെഡൽ നേടിയത്. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മുൻഗണനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എപ്പോഴുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ഊരുകളിലും ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതി പരിഹരിക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണക്കാലം മുൻനിർത്തി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ശ്രീ ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ നഗരത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അർജുനെ പിടികൂടിയത്. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ ഇയാൾ വെല്ലുവിളി നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ ബൈതരനി, സലന്തി എന്നീ നദികളിലെ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കാരണം പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജില്ലാതല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതികളെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. PSC വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ചെമ്മാട് തലപ്പാറ റോഡിലുള്ള സ്വകാര്യ കമ്പനി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇന്നലെ മഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച കർണാടകയിലെ വിജയപുരയിൽ നിന്ന് 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്തിരുന്നു. ആയുധ ഉൽപാദനവും വിതരണവും വേഗത്തിലാക്കാൻ US പ്രതിരോധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പെന്റഗൺ. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ആയുധശേഖരം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഉൽപാദനം വിപുലീകരിക്കുന്നതിനായി പ്രമുഖ പ്രതിരോധ കരാറുകാരുമായും സാങ്കേതികവിദ്യാ കമ്പനികളുമായും പെന്റഗൺ പ്രാഥമിക കരാറുകൾ ഒപ്പിട്ടു. ചൈനയിലെ ഷാങ്ഹായിൽ 2 വിമാനത്താവളങ്ങളിൽ നിന്ന് 1,300-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് 3,000,000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നിന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം
4: 6:30.

ജാനകി അമ്മ പാടിയ താമര കൊമ്പിളല്ലോ മമ ഹൃദയം എന്ന പാട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അമ്മ നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും നമുക്കായി സമ്മാനിച്ച ഒരുപാട് ഗാനങ്ങളിലൂടെ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. 90s ക്യാമ്പസുകളിലെയും പ്രണയിതാക്കളുടെയും ഒരുപോലെ ഹൃദയത്തിൽ തങ്ങിയ ഒരു പ്രണയഗാനം എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ വിശേഷിപ്പിക്കാം. ശുദ്ധമായ പ്രണയത്തിന്റെ ആഴവും പരസ്പരമുള്ള സമർപ്പണവുമാണ് ഈ പാട്ടിലെ വരികളിലുള്ളത്. തന്റെ പ്രിയപ്പെട്ടവൾക്കായി ജീവിതം മാറ്റിവെക്കുന്ന ഒരു മനസ്സാണ് ഇതിൽ വരച്ചു കാട്ടുന്നത്. മലയാളികളുടെ ഇക്കാലത്തെയും വലിയ പ്രണയവികാരമായ ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: Mere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
2: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
4: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
5: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും മനോഹരമാണ്. അത്തരത്തിൽ മനോഹരമായ ഒരു പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ചരിത്ര സിനിമകളിൽ ഒന്നായ ഈ സിനിമയിലെ ചന്ദന ലേപ സുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനം ദാസാറ് പാടി ഗംഭീരമാക്കിയ ഈ പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. വരികളിലെ ശാസ്ത്രീയ സൗന്ദര്യവും ബോംബെ രവിസാറിന്റെ മാസ്മരിക ഈണവും ചേർന്ന ഒരു ക്ലാസിക് അനുഭവം. ചന്ദനത്തിന്റെ സുഗന്ധവും കാറ്റിന്റെ ഈർപ്പവും രാത്രിയുടെ വന്യതയും വരികളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രണയത്തിന്റെ തീവ്രമായ ഒരു ഭാവത്തിൽ തന്നെയാണ് കൈതപ്പുറം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കുന്നവരിൽ ഒരുതരം ശാന്തതയും അതോടൊപ്പം ഒരാഠ്യത്വവും ഈ ഗാനമുണർത്തും. ഈ മനോഹരമായ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
8: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: റോസ്റ്റ് ചിക്കൻ, ഡ്രം സ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ടേടി, നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക്, ദ കംപ്ലീ മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
5: റിയൽ ചെക്ക്, ഇറ്റ്സ് എവരിതിങ് സിനിമ.

മലയാളികൾക്ക് അമ്മയുടെ താരാട്ടുപാട്ട് പോലെ തന്നെയാണ് ചിത്രാമ്മയുടെ ശബ്ദത്തിലുള്ള രാരി രാരിരം രാരോ എന്ന താരാട്ടുപാട്ട്. മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ശാന്തതയും തരുന്ന ഒരു മനോഹരമായ താരാട്ടുപാട്ട്. കുഞ്ഞിനെ ഉറക്കാൻ പാടുന്ന ഒരു താരാട്ടുപാട്ടാണെങ്കിലും മുതിർന്നവരുടെ മനസ്സിലെ എല്ലാ ആകുലതകളും മായ്ക്കാൻ പോകുന്ന ഒരു മാന്ത്രിക ശക്തി ഈ പാട്ടിലെ വരികൾക്കുണ്ട്. ലളിതവും എന്നാൽ മനോഹരവുമായ ഓർക്കസ്ട്രേഷൻ തന്നെയാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മ പാടി മനോഹരമാക്കിയ ഈ പാട്ടിന് സംഗീതം പകർന്നിരിക്കുന്നത് മോഹൻ സിത്താരയാണ്. ഓയന്തി കുറിപ്പെഴുതി വരികൾ കുറിച്ച് മനോഹരമാക്കിയ ഈ ഗാനമാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ അവസാന ഗാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിത്രാമ്മയെ കൂടാതെ ജി വേണുഗോപാൽ സാറും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മനം മയക്കും മധുരഗീതവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Check.
1: It's everything. Cinema.
0: Hi, hello, very good afternoon and welcome to Real Check, the complete movie show. പുത്തു പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെയും പോലെ ഈ ഒരു ഞായറാഴ്ച ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് ആർജെ അനാമികയാണ്. ഈ വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകൾ റിലീസ് ആയിട്ടുള്ള ഒരു വീക്കാണ്. സോ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡിയായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രഖ്യാപന നാൾ മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു തുടക്കം. വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് സിനിമയിലേക്ക് നായികയായിട്ട് എത്തുന്നു എന്നതാണ് അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അച്ഛൻ ലാലേട്ടന്റെ സാന്നിധ്യം കൂടി ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് കൺഫേം വന്നതോടുകൂടി പ്രതീക്ഷകൾ കുറച്ചുകൂടി ഇരട്ടിയായിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് തുടക്കം എന്ന സിനിമ.
2: മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയക്ക് ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത?
0: ആക്ഷനും മോട്ടിവേഷനും ഒത്തൊരുമിക്കുന്ന ത്രില്ലർ എന്നാണ് വിസ്മയെ നായികയാക്കി ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയിട്ടുള്ള തുടക്കത്തിന് നൽകാവുന്ന ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നൽകാവുന്ന വിശേഷണം. തുടക്കം ശരിക്കും പറഞ്ഞാൽ വിസ്മയെ ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാട്ടോ. ദിനേശ് നെല്ലിക്കൽ, അഖിൽ കൃഷ്ണ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവരാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ നാം കടന്നു പോകാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ലാലേ. തുടക്കവും അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് നേരെ ഉയരുന്ന തുറിച്ച കണ്ണുകൾ, അതെങ്ങനെ ആ പെൺകുട്ടിയെ വീടിനകത്തു പോലും വേട്ടയാടുന്നു, എങ്ങനെ അവൾ അതിനെ അതിജീവിക്കുന്നു എന്നിവയെല്ലാമാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. 26 വയസ്സുകാരി ആയിട്ടുള്ള മീനു എന്ന പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം ഒരു സിറ്റുവേഷനാണ് തുടക്കം എന്ന സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. തനിക്ക് നേരെ വരുന്ന കഴുകൻ കണ്ണുകളെ മീനു നേരിടുന്നത് എങ്ങനെയാണ് എന്നതാണ് തുടക്കം എന്ന സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. അതുമാത്രമല്ല, ആത്യന്തം ആക്ഷൻ മൂഡ് കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ സിനിമയ്ക്കായിട്ടുണ്ട്. അടി വീഴണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഇടത്ത് തന്നെ അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നത് സംവിധായകന്റെയും രചയിതാക്കളുടെയും വിജയമാണ് എന്ന് പറയാം. പ്രേക്ഷകർ വിചാരിക്കുന്ന ആ ഒരളവിൽ തന്നെ കൃത്യമായിട്ടത് സംഭവിക്കുന്നുണ്ട്. വില്ലന്റെ സ്വഭാവം ആദ്യമേ തന്നെ ഈ സിനിമ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇയാളുടെ ഓരോ പ്രവൃത്തിയുമാണ് ചിത്രത്തിലെ ആക്ഷൻ സീൻസിന്റെ തീവ്രത കൂട്ടുന്നത്. അതുമാത്രമല്ല, ചെറുതായിട്ടൊന്ന് തുടങ്ങി ആളിപ്പടരുന്ന രീതിയിൽ ആക്ഷൻ സീൻസ് ചിത്രീകരിച്ചിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യാനിൻ ബെന്നും സ്റ്റണ്ട് സിൽവിയുമാണ് സംഘടന സംവിധായകർ. ജേക്സ് ബിജോയ് ഒരുക്കിയിട്ടുള്ള ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അഖിൽ ജോർജ്, ജോമോണ്ടി ജോൺ, സുദീപ്, എലമൺ എന്നിവരുടെ സിനിമറ്റോഗ്രഫിയും സിനിമയെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നുണ്ട്.

0: കച്ചവടാനൊന്നും പ്ലാനില്ലല്ലോ.
1: ഇനി താരങ്ങളുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വിസ്മയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മീനു എന്ന കഥാപാത്രം വിസ്മയുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു. മീനു എന്ന കഥാപാത്രത്തിന്റെ പ്രതിരോധവും തളർച്ചയും ഉയർത്തെഴുന്നേൽപ്പുമെല്ലാം വിസ്മയ കൈയടക്കത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആക്ഷൻ സീൻസിലെ തിയേറ്ററിൽ വീഴുന്ന കയ്യടി ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണെന്ന് പറയാട്ടോ. വിസ്മയുടെ മീനു എന്ന കഥാപാത്രത്തിന് ഇത്രമേൽ കയ്യടി വീഴാനുള്ള കാരണം ആശിഷ് ജോ ആന്റണി അവതരിപ്പിച്ചിട്ടുള്ള വില്ലൻ കഥാപാത്രമാണ്. എമ്പുരാൻ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം വന്നുപോയ ആശിഷ് തന്റെ രണ്ടാം ചിത്രത്തിൽ കിട്ടിയിട്ടുള്ള അവസരം മാക്സിമം മുതലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇയാൾക്ക് രണ്ടെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു പോകുന്ന അത്രമേൽ ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രം ആശിഷ് ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ കഥാപാത്രത്തിന്റെ മറുവശം പോലെയായിരുന്നു ജുബിൻ ഗോപിനാഥ് അവതരിപ്പിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത പോലീസ് വേഷം. സായ് കുമാർ, മനോജ് കെ ജയൻ, ബോബി കുര്യൻ, അശ്വിൻ കോട്ടയം, രമേശ്, ജയാ കുറുപ്പ്, ചിപ്പി, ജാഫർ ഇടുക്കി, നിൽജ, ജിലു ജോസഫ്, മിയ, ഗണേഷ് കുമാർ, ജെയ്സ് ജോസ് എന്നിവരും അവരവരുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പുറമേ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് തൽക്കാലം ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അടുത്ത കാലത്തൊന്നും ലാലേട്ടനെ ഇത്ര സുന്ദരനായിട്ട് സ്റ്റൈലിഷ് ആയിട്ടൊരു സംവിധായകനും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാട്ടോ. സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം തന്നെ മാർഷൽ ആർട്സ് പോലെയുള്ള എന്തെങ്കിലും ഒരു സ്വയം പ്രതിരോധ മാർഗം പെൺകുട്ടികൾക്ക് നൽകണമെന്ന ഒരു കോൺസെപ്റ്റ് ആണ് തുടക്കം എന്ന സിനിമ നൽകുന്നത്. ഒരു പെൺകുട്ടി നെഞ്ചു വിരിച്ച് നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ സ്ത്രീകളെ മോശം ഉദ്ദേശത്തോടെ സമീപിക്കുന്ന ഓരോരുത്തരും എന്ന് ഈ സിനിമ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് തുടക്കം. അപ്പോ ലാലേട്ടന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാലിന്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയം കാണാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ ദാ തിയേറ്ററിലേക്ക് പൊക്കോളൂ. തുടക്കം എന്ന സിനിമ ഒരു അടിപൊളി തുടക്കം തന്നെ സമ്മാനിക്കുന്ന സിനിമ കൂടിയാണ്. എന്നാലും തുടക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.
2: മകരി

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: check.
1: It's everything. Cinema.
0: പോലീസ് സ്റ്റോറികളും ഷാഹി കബീറും എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകരിൽ ഒരു പ്രതീക്ഷയാണ്, ഒരു എക്സ്പെക്ടേഷൻ ആണല്ലേ. സമീപകാലത്ത് ഇത്രയും വ്യത്യസ്തമായ ജോണറുകളിൽ പോലീസ് കഥകളുമായി എത്തിയ മറ്റൊരു ചലച്ചിത്രകാരനില്ല എന്ന് പറയാം. അവിടെയാണ് ഉന്മാദം എന്ന ചിത്രത്തിനുള്ള പ്രതീക്ഷകളും ഉയർന്നിട്ടുള്ളത്. എഡിറ്ററായിട്ടുള്ള കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഉന്മാദം എന്ന സിനിമ ആ പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടില്ല എന്ന് പറയാം. തിയേറ്റർ വിട്ടിറങ്ങിയാലും വേട്ടയാടുന്ന പ്രമേയവും കുഞ്ചാക്കോ ബോബിന്റെ അസാമാന്യമായിട്ടുള്ള പെർഫോമൻസും ഉന്മാദത്തെ ഒരു പുത്തൻ ചലച്ചിത്ര അനുഭവമാക്കി മാറ്റുന്നുണ്ട്. സോ ഉന്മാദം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: കോങ്ങാട് സ്റ്റേഷനിലെ 174-നെ കുറിച്ച് അറിയാനല്ലേ?
3: അതെ സർ.
2: എടോ അതിന് ആ ഫയൽ ഒന്ന് എടുത്ത് നോക്കിയാ പോരെ.
3: സാർ ഫയൽ തൊടാൻ എല്ലാവർക്കും പേടിയാ.
2: എടോ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല.
0: പാലക്കാട്ടെ ഒരു പോലീസ് സ്റ്റേഷനാണ് കഥാപശ്ചാത്തലമായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ ആരും തൊടാനായിട്ട് ധൈര്യപ്പെടാത്തൊരു കേസ് ഫയലുണ്ട്. ആ ഫയൽ അറിയാതെ പോലും തൊട്ടാൽ ഒന്നെങ്കിൽ അതിനകത്തുള്ള കേസിന് സമാനമായിട്ടുള്ള കേസുകളെ സ്റ്റേഷനിലേക്ക് തുടർച്ചയായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരുടെ ദേഹത്ത് ചോര പൊരളും. അന്ധവിശ്വാസമല്ലേ ഇതെന്ന് പുച്ഛിച്ചു തള്ളിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ ഫയലിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഷെല്ലി എന്ന കോൺസ്റ്റബിളിന് ഈ ഫയലിനെ കൈവയ്ക്കേണ്ടി വരുന്നുണ്ട്. ഫയലിൽ തൊടേണ്ടി വന്ന മുൻ ഉദ്യോഗസ്ഥരുടെ അതേഗതി തന്നെയായിരിക്കുമോ ഷെല്ലിക്കും നേരിടേണ്ടി വരിക എന്നതാണ് ഉന്മാദം എന്ന ചിത്രം പിന്നീട് പറയുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർ ഇതുവരെ കണ്ടു പരിചയിച്ച രീതിയിലുള്ള ഒരു പോലീസ് കഥയല്ല ഉന്മാദം എന്ന സിനിമ പറയുന്നത്. ഒന്നിലേറെ ജോണറുകളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. ഷെല്ലി എന്ന നായക കഥാപാത്രം ആരാണ്, എന്താണ് അയാളുടെ പശ്ചാത്തലം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫാമിലി ഡ്രാമയായിട്ട് തുടങ്ങുന്ന ഈ സിനിമ ക്രമേണ മിസ്റ്ററിയിലേക്കും പിന്നീട് ഹൊററിലേക്കും ഇൻവെസ്റ്റിഗേഷനിലേക്കും ജോണർ മാറ്റം നടത്തുന്നുണ്ട്. സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ സ്വഭാവം കൂടി കൈവരുന്നതോടുകൂടി ഇതുവരെ തോന്നാത്ത തരം ഒരു എക്സ്പീരിയൻസിലേക്കാണ് പ്രേക്ഷകർ എത്തുന്നത് എന്ന് പറയാട്ടോ. കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ സത്യത്തിനും മിഥ്യയ്ക്കുമിടയിലുള്ള നൂൽപാലത്തിലെത്തുന്നുണ്ട് ഷെല്ലി എന്ന കഥാപാത്രം. ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അനുഭവിക്കേണ്ട ജോലിപരമായിട്ടും മാനസികപരമായുള്ള അവഹേളനങ്ങളും ബുദ്ധിമുട്ടുകളും ഇതിനിടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പോലീസുകാരൻ നേരിടുന്നുണ്ടാകുമോ എന്ന ചോദ്യം സ്വയം തോന്നിപ്പിച്ച് മൂക്കത്ത് വിരൽ വെപ്പിക്കുന്നുണ്ട് ഉന്മാദത്തിന്റെ അണിയറ
4: പ്രവർത്തകർ.
2: ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ക്രൈം സീനിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ വെച്ച് ഇത്തരം മണ്ടത്തരങ്ങൾ
4: പറയാതിരിക്കുകയാണ്.
0: ഇനി താരപ്രകടനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓരോ സിനിമ കഴിയും തോറും സ്വയം തേച്ചുമിനിക്ക് മൂർച്ച വരുത്തുകയാണ് കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടർ. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെല്ലി എന്ന പോലീസുകാരനെ മാത്രമേ പ്രേക്ഷകർ കാണുള്ളൂ. ഒരു സ്റ്റേഷനെ ഒന്നാകെ പേടിപ്പിച്ച് വിറപ്പിക്കുന്ന ആ പ്രേത ഫയൽ, ഷെല്ലിയിൽ ഉണ്ടാകുന്ന പേടിയും ഉന്മാദ അവസ്ഥയും മറ്റൊരാൾക്കും കഴിയാത്ത വിധത്തിൽ അതിഗംഭീരമാക്കിയിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ബോയ് കൂടി ആയിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ. ഷെല്ലിയുടെ മാനസിക അവസ്ഥയിലേക്ക് പ്രേക്ഷകരും എത്തുന്നതോടുകൂടി ഈ കഥാപാത്രം അതിന്റെ ദൗത്യം പരിപൂർണ വിജയമാക്കുകയാണ്. സത്യത്തിനും സ്വപ്നത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഈ കഥാപാത്രത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് ലിജോ മോൾ ജോസ് അവതരിപ്പിച്ച ഭാര്യ കഥാപാത്രമായിട്ടുള്ള സൗമ്യ. സൗമ്യയുടെ ഓരോ വാക്കും ഷെല്ലിക്ക് എന്ന പോലെ പ്രേക്ഷകനിലേക്ക് തറഞ്ഞു കയറുന്നുണ്ട്. താനൊരു മികച്ച അഭിനേത്രിയാണെന്ന് ലിജോ മോൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ഉന്മാദം എന്ന സിനിമയിലൂടെ. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജോയ് രാജഗോപാൽ, ഗോകുലൻ, അരുൺ ചെറുകാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ, പീതാംബരൻ, വിഷ്ണു, റീന, രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേശ്, സുരേഷ് എന്നിവരും അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആൻഡ് അർജുൻ സേതുവിന്റെ സിനിമറ്റോഗ്രഫി, മുജീ മജീദിന്റെ സംഗീത വിഭാഗവും ജിതിൻ ജോസഫിന്റെ സൗണ്ട് ഡിസൈനും മികച്ചു നിന്നു എന്ന് തന്നെ പറയാട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു പോലീസ് സ്റ്റോറി തേടുന്ന പ്രേക്ഷകരെ സംതൃപ്തരാക്കുന്ന ഒരു സിനിമയാണ് ഉന്മാദം. സോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി മൂവിയാണ് ഉന്മാദം.
4: പഞ്ചമിയാണ്.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: एर बाल या जिले ഇൻഷുറൻസുണ്ട്, വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

ഒപ്പം നാട്ടാർക്കൊപ്പം പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തുസൂക്ഷിക്കുന്നവർ. കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ. ഇന്ന് ലോക ആദിവാസി ദിനം.

0: Check.
1: It's everything. Cinema.
0: ബ്രഹ്മാണ്ട് ക്യാൻവാസ്, ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും, പിന്നെ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള ക്ലൈമാക്സ് സൂചനയും. സിനിമയിൽ സയൻസ് ഫിക്ഷൻ ജോണർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമാണിത്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ അതീവ രസകരമായിട്ടും സംഭവ ബഹുലമായിട്ടും ഒരുക്കിയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് പ്ലൂട്ടോ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദ കംപ്ലീറ്റ് മൂവി ഷോ.

0: വിത്ത് മീ ആർ ജെ അനാമിക.
1: തനിക്ക് ക്ലാപ്പനം കോട് ബീച്ചിൽ നിന്ന് ഒരു ഏലിയനെ കിട്ടി, അതും മദ്യം മാത്രം കഴിക്കുന്ന ഏലിയൻ. ഞാനൊരു സയന്റിസ്റ്റാണ്, നിങ്ങൾ കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്.
2: എടാ, കുറച്ചെങ്കിലും അക്കൗണ്ടബിലിറ്റി കാണിക്കണം.
0: എങ്കിലും എന്ന സിനിമയ്ക്ക് ശേഷം ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നീരജ് മാധവും അൽതാഫ് സലീമുമാണ് മുഖ്യ വേഷത്തിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ജീവിതത്തിൽ എന്തൊക്കെ രീതിയിലുള്ള തോൽവികളുണ്ടോ അതെല്ലാം ഏറ്റുവാങ്ങി ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവും പേര് നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് വിക്കി എന്ന വിഘ്നേഷ്. കാമുകിയോട് കടം വാങ്ങി വേണം അയാൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കേട്ടോ. വിക്കിയുടെ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടാകുന്ന ഒരു കൂട്ടുകാരനാണ് ജോസ്. ഒരു ഘട്ടത്തിൽ നല്ലൊരു ജോലി കിട്ടി ജോസും കരപറ്റുന്നതോടുകൂടി വിക്കിയുടെ ജീവിതം വീണ്ടും ദുർഘടമാകുന്നുണ്ട് എന്ന് പറയാം. ഈ അവസരത്തിലാണ് അന്യഗ്രഹത്തിൽ നിന്നുള്ള ഒരു അതിഥി വിക്കിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വിചിത്രമായ പേരുള്ള ഈ അതിഥി കാരണം വിക്കിയുടെ ജീവിതത്തിലെ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് പ്ലൂട്ടോ എന്ന സിനിമ പറയുന്നത്. അന്യഗ്രഹ ജീവി, സയൻസ് ഫിക്ഷൻ എന്നെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണതകളൊന്നുമില്ലാതെയാണ് പ്ലൂട്ടോ എന്ന സിനിമയുടെ പ്രസന്റേഷൻ. നായകനായിട്ടുള്ള വിക്കി മുതൽ അന്യഗ്രഹ ജീവിയും കൂട്ടുകാരനെയും വില്ലനെയും വരെ കോമിക് സ്വഭാവത്തിലാണ് ടീം പ്ലൂട്ടോ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാന കഥാപാത്രമായിട്ടുള്ള അന്യഗ്രഹ ജീവിക്ക് ഊർജം ലഭിക്കുന്നത് എന്ത് സാധനം ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്നതാണെന്നതിനുള്ള കാരണവും അല്പം തമാശ നിറഞ്ഞതാണ്. ഓരോ കഥാപാത്രത്തിനും കാരിക്കേച്ചർ സ്വഭാവം കൊണ്ടുവരുന്നതിൽ സംവിധായകനായിട്ടുള്ള ആദിത്യൻ, രചയിതാക്കളായിട്ടുള്ള നിയാസ് മുഹമ്മദ്, നിതി രാജ്, അനന്തു എസ് രാജ് എന്നിവർ വിജയിച്ചിട്ടുണ്ട്. അശ്ലീലമോ ധൈര്യാർത്ഥമോ ഇല്ലാത്ത തമാശകളും ഈ സിനിമയുടെ ഹൈലൈറ്റ് ആണെന്ന് പറയാട്ടോ. വിക്കി, ഏലിയൻ എന്ന അളിയൻ എന്നീ കഥാപാത്രങ്ങളെ യഥാക്രമം നീരജ് മാധവും അൽതാഫ് സലീമുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് കഥാപാത്രങ്ങളും ഇല്ലാത്ത ഫ്രെയിമുകൾ നന്നേ കുറവാണ് എന്ന് തന്നെ പറയാട്ടോ. വിക്കിയും അളിയനും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ വളരുന്നു എന്നതാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ.
3: അപ്പൊ കാര്യത്തിലേക്ക് വരാം, ഇവരിൽ ആരുടെ സൂപ്പർ പവർ
4: ആയിരുന്നു? കേരള, വി സ്പീക്ക് മലയാളം. മലയാളം
5: നിങ്ങൾ മനുഷ്യർക്ക് ഭക്ഷണം എങ്ങനെയാണോ അതിന് സമാനമാണ് ഞങ്ങളുടെ ഗൃഹത്തിൽ ആൽക്കഹോൾ.
0: ഏലിയനിലൂടെ തന്റെ ജീവിതത്തെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ മെച്ചപ്പെടുത്താനാകുമോ എന്ന ചിന്തയാണ് നമ്മുടെ നീരജ് മാധവ് അവതരിപ്പിക്കുന്ന വിക്കിക്കുള്ളത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അയാൾ നേരിടുന്ന തോൽവി എന്ന വിളിപ്പേരാണ്. ഇന്നത്തെ കാലത്ത് തൊഴിൽ രഹിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന എല്ലാ പ്രശ്നവും ഉൾക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു നമ്മുടെ നീരജ് മാധവിന്റേത്. കരിയറിലെ ഇതുവരെ ചെയ്യാത്ത തരം കഥാപാത്രം ചെയ്തതിൽ അൽതാഫും കയ്യടി നേടുന്ന ഒരു കഥാപാത്രമാണെന്ന് പറയാട്ടോ. സിമ്പിളായ എന്നാൽ വ്യത്യസ്തമായ ലുക്കിലാണ് ഈ താരം എത്തിയിട്ടുള്ളത്. അജു വർഗീസ്, വിനീത് തട്ടിൽ, ദിനേശ് പ്രഭാകർ, ആർഷ ചാന്ദിനി, സുബിൻ ടാർസൺ, നിഹാൽ നിസാം, സഹീർ മുഹമ്മദ്, വിപിൻ ആർലി എന്നിവരുടെ കഥാപാത്രങ്ങളും കാരിക്കേച്ച സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. കൃത്യമായിട്ടുള്ള ഇടങ്ങളിൽ ചിരി വീഴ്ത്താനായിട്ട് ഈ കഥാപാത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അർക്കാഡോയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒന്നിനൊന്നും മികച്ചു നിന്ന ഒന്നുകൂടിയായിരുന്നു. ഗാനങ്ങൾക്കെല്ലാം ഒരു റാപ്പ് സ്വഭാവമുള്ളതായിരുന്നു കേട്ടോ. ഗാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതും കളർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അവനവന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സൂപ്പർ പവർ എന്നാണ് ചിത്രം ഊട്ടിയുറപ്പിക്കുന്ന ആശയം. എത്രയൊക്കെ തോൽവികൾ ഏറ്റാലും ആരൊക്കെ എങ്ങനെയൊക്കെ പരിഹസിച്ചാലും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറുകയാണ് വേണ്ടതെന്നും ഈ പ്ലൂട്ടോ എന്ന സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ തമാശയും ആക്ഷനും പാട്ടും നിറഞ്ഞ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എന്റർടൈനർ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള സിനിമയാണ് പ്ലൂട്ടോ. എന്തായാലും പ്ലൂട്ടോ എന്ന സിനിമയുടെ വിശേഷങ്ങൾ കേട്ടു. ഇനി പ്ലൂട്ടോ എന്ന സിനിമയിൽ ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു അസ് ശ്രീ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. മെക്സാ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything cinema.
0: Welcome back to Real Check, the complete movie show with me, RJ Anamika. പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. നമ്മുടെ തെലുങ്ക് സൂപ്പർ താരം നാനിയെ നായകനാക്കി ശ്രീകാന്ത് ഒടേല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ മൂവിയാണ് ദ പാരഡൈസ്. ഈ മൂവിയുടെ ടീസർ റിലീസായി.

0: ഒരു മിനിറ്റും 42 സെക്കൻഡും ഡ്യൂറേഷനുള്ള ഒരു മാസ് ടീസർ ആണ് റിലീസ് ആയിട്ടുള്ളത്. 2026 സെപ്റ്റംബർ 24 ഈ സിനിമ ആഗോള റിലീസ് ആയിട്ട് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ദസറ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നാനി, ശ്രീകാന്ത്, ഒഡീല ടീം ഒന്നിക്കുന്ന ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദസറയുടെ നിർമ്മാതാവായിട്ടുള്ള സുധാകർ ചെറുകുറിയാണ്. ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസിന്റെ ബാനറിലാണ് അദ്ദേഹം ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ത്രസിപ്പിക്കുന്ന ആക്ഷൻ ആണ് ഈ ടീസറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം കേട്ടോ. അതിനൊപ്പം തന്നെ ടീസറിലെ പഞ്ച് ഡയലോഗുകളും ബ്രഹ്മാണ്ട ദൃശ്യങ്ങളും പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അതുമാത്രമല്ല, വയലൻസിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുള്ള രീതിയിലാണ് ഈ സിനിമ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതവും ടീസറിനെ ആവേശകരമാക്കിയിട്ടുണ്ട് എന്ന് കൂടി പറയാം. മാത്രമല്ല, നമ്മുടെ നാനി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ആവേശകരമായിട്ട് അവതരിപ്പിക്കുന്ന ഈ സിനിമയുടെ ടീസർ, അതിനൊപ്പം തന്നെ ചിത്രത്തിന്റെ റിലീസ് തീയതിയും പുറത്തുവിട്ടിട്ടുണ്ട്. ജദാൽ എന്ന കഥാപാത്രമായിട്ട് തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മാസ് അവതാരമായിട്ടാണ് നാനി ഈ സിനിമയിലേക്ക്
1: എത്തിയിട്ടുള്ളത്.
0: ചിത്രത്തിലെ നാനിയുടെ ലുക്ക് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിലെ വില്ലൻ വേഷം ചെയ്യുന്ന ബോളിവുഡ് താരം രാഘവ് ജൂയലും വ്യത്യസ്തമായ ഗംഭീര ലുക്കിലാണ് ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത്. വിക്രം മാലിക് എന്ന കഥാപാത്രമായിട്ടാണ് രാഘവ് ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. രാഘവിനെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. കീർത്തി സുരേഷിന്റെ ഐറ്റം ഡാൻസും സിനിമയിലുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൻഡ് നാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസ് ആയിട്ടാണ് ദ പാരഡൈസ് എന്ന സിനിമ എത്തുന്നത് കേട്ടോ. ബോളിവുഡ് താരം രാഘവ് ജുയാൽ, സമ്പൂർണേഷ് ബാബു, മോഹൻ ബാബു, സൊനാലി, കുൽഖർണി, ഈശ്വരി റാവു, രാജാ രവീന്ദ്ര, തനികേല ഭരണി, MS ചൗധരി, രാം ജഗൻ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ആഗോളതലത്തിൽ 8 ലാംഗ്വേജസിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിലാണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ.

നാനി പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ മൂവിയാണ് ദ പാരഡൈസ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് തിരിക്കാം. റീൽസിക്കൽ ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രീ ഐ ഫോം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Check.
1: It's everything. Cinema.
0: ധ്യാൻ ശ്രീനിവാസൻ, ധ്രുവൻ, അനീഷ് ഗോപാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബ്ലസ് ആൻഡ് എൽസ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൂവിയാണ് വിവാഹ്. ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാണ് കേട്ടോ.
2: പുതിയ താമസക്കാരെ അല്ലയോ? ഞാൻ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റാ തോമസേ.
3: അമർ, ഇത് എന്റെ വൈഫ് താൻസി. ഈ ലാസ്റ്റ് വീക്ക് ആയിരുന്നു ഞങ്ങളുടെ മാരേജ്. പിന്നെ വൈഫൊക്കെ?
2: അയ്യോ, ഞാൻ മാരീഡ് അല്ല, പക്ഷേ ഈ ആഴ്ചയാണ് എന്റെ കല്യാണം.
0: 1.38 മിനിറ്റ് ഡ്യൂറേഷനുള്ള ട്രെയിലർ ആണ് റിലീസ് ആയിട്ടുള്ളത്. 3 യുവ ദമ്പതിമാരുടെ ജീവിതങ്ങളാണ് ട്രെയിലറിൽ പറയുന്നത് കേട്ടോ. ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഫാമിലി ഡ്രാമ സിനിമ എന്ന തോന്നലാണ് ട്രെയിലറിന്റെ ആദ്യ പകുതി ഉണ്ടാക്കുന്നതെങ്കിലും അതിന്റെ അവസാനത്തോടടുക്കുമ്പോൾ അത് മൂടുമാറ്റുന്നുണ്ട്. ആക്ഷൻ സീൻസ് ആണ് അവസാന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുക. അഭിഷേക്, ശ്രീകുമാർ, ശ്രുതി, ജയൻ, നൈര, നിഹാർ, അർച്ചന, വിവേക്, നൈന, എൽസ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്.
4: That matters, brother.
3: എനിക്കിപ്പോ നല്ല സാലറിയുള്ള ജോലി. പക്ഷെ സമ്പാദ്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതിയോ? പിന്നെ
0: സെൽഡൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സെൽവോ പൊന്നിയനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. റോണി ശശിധരനാണ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊപ്പം ധ്രുവൻ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വിവാഹ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിലീസിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 0 2.
2: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: check.
1: It's everything. Cinema.
0: കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ധറോത്തി. ഈ സിനിമയുടെ ടൈറ്റിൽ ടീസർ റിലീസ് ആയിരിക്കുകയാണ്.

കീർത്തി സുരേഷ് ടൈറ്റിൽ റോളിൽ എത്തുന്ന സിനിമയില് സാനന്ദ്, ഋഷികാന്ത് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ആക്ഷനും പ്രതികാരവും നിറഞ്ഞ ഒരു കാർത്തിക് സുബരാജ് സിനിമയാകും ഇതെന്നാണ് ടീസർ നൽകുന്ന സൂചന. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ. ഇളയരാജയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. സെപ്റ്റംബർ 25 ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. റിവോൾവർ റീത്ത എന്ന സിനിമയ്ക്ക് ശേഷം കീർത്തി സുരേഷ് നായികയായിട്ട് എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ താരത്തിന്റെ ആരാധകരും വലിയ എക്സ്പെക്ടേഷനിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത്. ആൻഡ് സൂര്യയെ നായകനാക്കി ഒരുക്കിയിട്ടുള്ള റെട്രോ ആയിരുന്നു കാർത്തിക് സുബരാജിന്റെ അവസാനം റിലീസ് ആയിട്ടുള്ള ഒരു സിനിമ. ആൻഡ് കാർത്തിക്കിന്റെ 10-ാമത്തെ ചിത്രം കൂടിയാണ് ധറോത്തി. അപ്പോ ദൊറോത്തി ആയിട്ട് നമ്മുടെ കീർത്തി സുരേഷ് പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടീസർ റിലീസ് ആയിരിക്കാണ്. കാർത്തിക് സുബരാജ് ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ സിനിമാ വിശേഷങ്ങൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: തർക്കം കേൾക്കാൻ പറ്റാത്തത് താനെങ്ങനെയാ കേട്ടത്?
1: ഡോക്ടർ പോൾസ് എന്റർടൈൻമെന്റ്, ഡ്രീം ബിഗ് ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ഡോക്ടർ പോൾ വർഗീസ്, സുജിത് ജെ നായർ എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അഖില ഭാർഗവൻ നായികാ വേഷത്തിലെത്തുന്ന ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ രചിച്ചിരിക്കുന്നത് നടി നിലിൻ സാന്ദ്രയാണ്. കോമയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന സംഗീത് പ്രതാപ് കഥാപാത്രത്തിന് സൂപ്പർ ഹീറിംഗ് എന്ന ശക്തി കിട്ടുന്നതാണ് സിനിമയുടെ കഥാന്തോ എന്നാണ് ടീസർ നൽകുന്ന സൂചന. അസാധാരണമായ കേൾവി ശക്തി ഒരു സാധാരണക്കാരന് ലഭിക്കുന്നതോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതീവ രസകരമായിട്ടും ആവേശകരമായിട്ടും ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുക എന്നതാണ് ടീസർ പറയുന്നത്. മാത്രമല്ല ഗംഭീര സാങ്കേതിക പൂർണ്ണതയോടുകൂടിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്.
2: അടുത്തുള്ളതും ദൂരമുള്ളതും നിങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റാത്ത എനിക്ക് കേൾക്കാം. എനിക്ക് ഇങ്ങനെയാണ് എല്ലാം കേൾക്കാം.
3: ഞാനാ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ, രണ്ടുപി ബ്ലഡ് ഒക്കെ തന്നായിരുന്നു. പക്ഷെ നിനക്ക് ഇങ്ങനെ എല്ലാം കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു സൂപ്പർ പവർ അല്ലേ?
1: കേന്ദ്ര കഥാപാത്രത്തിന് കേൾവി സംബന്ധമായിട്ടുള്ള സൂപ്പർ പവർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ശബ്ദമിശ്രണത്തിലും സൗണ്ട് ഡിസൈനിങ്ങിനും എല്ലാം മാജിക് സൃഷ്ടിക്കുമെന്ന സൂചനയാണ് ഈ സിനിമയുടെ ടീസർ നൽകുന്ന സൂചന. സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരുടെ കരിയറിലെ തീർത്തും വ്യത്യസ്തവും അവരിതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇവരെ കൂടാതെ കോട്ടിയം നസീർ, ആനന്ദ്, മന്മഥൻ, കിരൺ പീതാംബരൻ, പാർവതി ആർ കൃഷ്ണ തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഒരു കലക്കൻ കോൺസെപ്റ്റ് ുമായിട്ട് നമ്മുടെ സംഗീതും ഷറഫുദ്ദീനും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ.
3: ഇവനെ ഞാൻ പിടിക്കും.

0: സമന് പവറുണ്ട്.
1: എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റീൽസിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ശ്രീ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Once upon a time, there was a Dada, El Padrino.

0: Project.
1: It's everything cinema.
2: ഒരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു നമ്മുടെ ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള പട്ടാമ്പൂച്ചി എന്ന പാട്ടല്ലേ. ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാം, വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയിലെ പാട്ടാണ്. ഇപ്പൊ എന്തിനാണ് ഈ സിനിമയെ കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സൂര്യയും അമിതാഭ് ബൈജുവും ആദ്യമായിട്ട് ജോഡികളാകുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാണ്.
3: என் பையனுக்கு பிஸ்டல் ஷூட்டிங் கத்து கொடுக்கணும், ஒலிம்பிக்ல கோல்ட் மெடல் வாங்கணும்.
4: சார், நீங்க சஞ்சய் விஷ்ணுவர் தானே?
5: நம்மளோட பணம் ஸ்டேட்டஸ் எல்லாமே நமக்கு கௌரவமா இருக்கணும், கர்வமா இருக்க கூடாது.
2: കുടുംബ പശ്ചാത്തലത്തിൽ ഫീൽ ഗുഡ് കഥ പറയുന്ന ഈ സിനിമയിൽ 40-കാരനായിട്ടുള്ള രാജ്യാന്തര ഷൂട്ടർ സഞ്ജയ് വിശ്വനാഥിനെ പ്രണയിക്കുന്ന മാഡി എന്ന 20-കാരിയായിട്ടാണ് നമ്മുടെ മമിത ബൈജു എത്തുന്നത് കേട്ടോ. ചന്ദ്രമുഖി സിനിമയിലെ ജ്യോതികയുടെ കഥാപാത്രത്തെ ട്രോളുന്ന സൂര്യയുടെ ഒരു രംഗം ട്രെയിലറിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ്. നമ്മുടെ ജി ക്യുവിനെ നായകനാക്കി ലക്കി ഭാസ്കർ ഒരുക്കിയിട്ടുള്ള വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഓഗസ്റ്റ് 14 ആഗോള റിലീസായിട്ട് എത്താനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ധനുഷ് നായകനായ വാത്തിക്ക് ശേഷം വെങ്കി അറ്റ്ലൂരി തമിഴിൽ ഒരുക്കുന്ന രണ്ടാമത്തെ സിനിമ കൂടിയാണ് ഇത്. ഈ സിനിമയുടെ രചനയും സംവിധായകൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. ചിത്രം കേരളത്തിൽ എത്തിക്കുന്നത് ന്യൂ സൂര്യ ഫിലിംസ് ആണ്. ധനുഷിനൊപ്പം കര, വിജയ്ക്കൊപ്പം ജനനായകൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മറ്റൊരു സൂപ്പർ ഹീറോയ്ക്കൊപ്പം എത്തുകയാണ് നമ്മുടെ മമിത ബൈജു.
6: സാൻ ഫ്രാൻസിസ്കോയിൽ എനിക്കൊരു ഫ്രണ്ട് ഇരിക്കാം, ഒരു തടവ മീറ്റ് പണി.
2: രവീണ ദണ്ഡൻ, രാധിക, ശരത്കുമാർ, ഭവാനി ശ്രീ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ഫോർച്യൂൺ ഫോർ സിനിമാസുമായിട്ട് ചേർന്ന് സിതാര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യ, ദേവര, നാഗവംശി, സായി, സൗജന്യ എന്നിവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ചിത്രത്തിലെ സൂര്യ പാടിയിട്ടുള്ള വെഡിംഗ് സോങ് നേരത്തെ തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ആൻഡ് നമ്മുടെ ജി വി പ്രകാശ് കുമാർ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. റിലീസിന് മുൻപ് തന്നെ 300 crore ബിസിനസ് നടത്തിയ റെക്കോർഡ് സൃഷ്ടിച്ചും വിശ്വനാഥ് ആൻഡ് സൺസ് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് ആണ് ഈ സിനിമ നേടിയിട്ടുള്ളത്. അപ്പോ സൂപ്പർ ഹിറ്റ് സിനിമ കറുപ്പിന് ശേഷം സൂര്യ നായകനായിട്ട് എത്തുന്ന ഈ സിനിമ ഹിറ്റ് ആവർത്തിക്കും എന്നാണ് ആരാധകർ പറയുന്നത് കേട്ടോ.
7: See this. It's Benz 540K. Corvette. Porsche. Back to the future. DeLorean.
8: இப்ப எதுக்கு சந்திரமுகி ஜோதிக மாதிரி பிஹேவ் பண்ற?
2: അപ്പൊ എന്തായാലും വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയിലെ പോപ്പുലർ ആയിട്ടുള്ള പട്ടാമ്പൂച്ചി എന്ന പാട്ടോടുകൂടി ഇന്നത്തെ റീൽസിക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽസിക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ഒന്നുമില്ലേ.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
4: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സഞ്ചാരി ഓൺ ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരിയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ ഈ ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ ആർജി അനൂഷയാണ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൻ്റെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കണ്ണൂരിൻ്റെ മരതകക്കാന്തി എന്നറിയപ്പെടുന്ന ഒരു സുന്ദരമായ സ്ഥലത്തേക്കാണ്. തലശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന കടലിൻ്റെ നടുവിലേക്ക് നടന്നു പോകാൻ സാധിക്കുന്ന ഒരു അത്ഭുത തീരം, യെസ്, നമ്മുടെ സ്വന്തം ധർമ്മടം ബീച്ച് ആൻഡ് തുരുത്ത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു മനോഹരമായ തീരം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചരക്കണ്ടി പുഴയും തലശ്ശേരി പുഴയും അറബിക്കടലിൽ സംഗമിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ഇവിടെ വന്നാൽ കാണാം. പക്ഷേ ധർമ്മടം ബീച്ചിൻ്റെ യഥാർത്ഥ മാജിക് എന്താണെന്നറിയോ? ബീച്ചിന് തൊട്ടടുത്തായിട്ട് കടലിൽ ഏകദേശം 100 മീറ്റർ മാറി നിൽക്കുന്ന പച്ചപ്പണിഞ്ഞ ധർമ്മടം തുരുത്ത്. വേലിയേറ്റ സമയത്ത് ഇത് കടലിലെ ഒരൊറ്റപ്പെട്ട ദ്വീപാണ്. എന്നാൽ വേലി ഇറക്ക സമയത്താണെങ്കിലോ സമുദ്രജലം ഇരുവശത്തേക്കും മാറുമ്പോൾ കാൽനടയായി ഈ തുരുത്തിലേക്ക് നടന്നു പോകാൻ സാധിക്കും. കടലിലൂടെ നടന്ന് ഒരു ദ്വീപിലേക്ക് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. തെങ്ങുകളും കാറ്റാടിമരങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന ഈ പച്ച തുരുത്തിൽ അപൂർവയിനം ദേശാടന കിളികളും വിരുന്നെത്താറുണ്ട്. വൈകുന്നേരങ്ങളിൽ മുഴപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിന്റെ പശ്ചാത്തലത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കാണാൻ ഇവിടെ വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം മലബാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ധർമ്മടം ബീച്ചും ഈ പച്ചത്തുരുത്തുമൊക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. മുൻകാലങ്ങളിൽ ഈ സ്ഥലം ധർമ്മ പട്ടണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. BC 3rd century ബുദ്ധമതം മലബാറിൽ സജീവമായിരുന്ന കാലത്ത് ഇതൊരു പ്രധാന ബുദ്ധമത കേന്ദ്രമായിരുന്നു. ധർമ്മം, അതായത് ധർമ്മ ഉപദേശങ്ങൾ പഠിപ്പിച്ചിരുന്ന സ്ഥലം എന്ന നിലയിലാണ് ഈ പേര് വന്നതെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം വിദേശ കപ്പലുകൾ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വന്നിറങ്ങുന്ന തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്ഥലം. അഞ്ചരക്കണ്ടി പുഴയും തലശ്ശേരി പുഴയും അറബിക്കടലുമായിട്ട് സംഗമിക്കുന്നത് ഈ പ്രദേശത്തിന് തൊട്ടടുത്താണ്. കടലിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മടം തുരുത്ത് ഏകദേശം 5 ഏക്കർ വിസ്തൃതിയിലാണ് പരന്നു കിടക്കുന്നത്. തെങ്ങുകൾ, ഇടതൂർന്ന കാറ്റാടി മരങ്ങൾ, അപൂർവ ഔഷധ സസ്യങ്ങൾ, പിന്നെ കണ്ടൽ കാടുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ ഒരു ദ്വീപ്. ധർമ്മടം തുരുത്തിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വേലിയിറക്ക സമയത്ത് മാത്രമേ കടലിലൂടെ തുരുത്തിലേക്ക് നടക്കാൻ സാധിക്കൂ. വേലിയേറ്റം തുടങ്ങുന്നതിന് മുൻപ് തിരികെ തീരത്തെത്തുകയും വേണം. പിന്നെ പ്രാദേശിക മീൻപിടുത്തക്കാരോടോ ഗൈഡുകളോടോ സമയം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ സാഹസത്തിന് മുതിരുന്നതാണ് ഏറ്റവും സുരക്ഷിതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, ഉലമൻ, കൊട്ടാരക്കര.
7: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനു ടെൻഷൻ?
6: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
7: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
6: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർഷികത്തിന് നിലവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
8: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
9: ധർമ്മടത്തെ കടൽക്കാറ്റ് കൊണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തതായിട്ട് നമ്മൾ നേരെ വണ്ടി തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. അതെ, വണ്ടിയുമായിട്ട് കടലിലേക്ക് ഇറങ്ങി ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലുള്ള ഈ 4 കിലോമീറ്റർ നീളമുള്ള തീരം ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. വണ്ടിയുടെ ടയറുകൾ പൂളാത്ത ഉറപ്പുള്ള മണൽ പരപ്പിലൂടെ തിരമാലകൾ കാലിൽ തൊട്ട് തൊട്ടില്ല എന്ന് പറയുന്നത് പോലെ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതനുഭവിച്ച് തന്നെ അറിയണം. പാരാഗ്ലൈഡിംഗ്, വാട്ടർ സ്പോർട്സ്, ഒപ്പം വൈകുന്നേരങ്ങളിൽ വടകര ഫുഡ് വൈബ്സ് പോലുള്ള അടിപൊളി മലബാർ സ്നാക്സും പിന്നെ ഫ്രഷ് സീ ഫുഡും, സംഗതി പവർ എന്ന് തന്നെ പറയണം. വാഹനങ്ങളുമായി സമുദ്ര തീരത്തേക്ക് നേരിട്ടിറങ്ങി ഓടിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില ബീച്ചുകളിൽ ഒന്നാണിത്. ഏകദേശം 4 കിലോമീറ്റർ നീളത്തിൽ വാഹനം ഓടിക്കാവുന്ന ഉറപ്പുള്ള മണൽ പരപ്പാണ് ഇവിടെയുള്ളത്. ഡ്രൈവിംഗ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡ്രൈവിംഗ് ബീച്ചുകളുടെ പട്ടികയിൽ BCC മുഴുപ്പിലങ്ങാടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരത്ത് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് കടലിൽ കരിങ്കൽ പാറക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ തിരമാലകളുടെ ശക്തി താരതമ്യേനെ കുറവാണ്. ഇത് നീന്തലിനും വാട്ടർ സ്പോർട്സിനും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നൽകുന്നത്. വാഹനം മണ്ണിൽ പോളാത്ത വിധം കട്ടിയുള്ള ഒരു കറുത്ത മണലാണ് ഇവിടുത്തെ പ്രത്യേകത. സാധാരണ ഈ തീരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ തിരമാലകൾ നമ്മുടെ കാലിൽ വന്ന് തൊട്ടുരുമ്പും, എന്നാൽ നമ്മുടെ മുഴുപ്പിലങ്ങാടി ബീച്ചിലൂടെയാണെങ്കിലോ കാൽനടയാത്രയ്ക്ക് പകരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് തിരമാലകളെ ചിതറിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വേറിട്ട അനുഭവമാണ് സഞ്ചാരികൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ബീച്ച് റോഡിൽ ലഭിക്കുന്ന തനത് മലബാർ സ്നാക്സുകൾ, അതായത് ഈ കല്ലുമ്മക്കായ നിറച്ചത്, ഉണ്ടക്കായ, ഫ്രഷ് സീ ഫുഡ് വിഭവങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നു തന്നെയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Air ticketum visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115. Vishal Opticals. Mithamaya nirakkil kannadagalude vipulamaya shekaram. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്നർ.
6: മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രശസ്തമായ തീരപ്രദേശങ്ങളിലൊന്ന്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കും കണ്ണൂർ നഗരത്തിനും ഇടയിലാണ് ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരത്തുകൂടി വാഹനങ്ങൾ നേരിട്ട് ഓടിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ അപൂർവം ചില ബീച്ചുകളിൽ ഒന്ന്. ഈ ഒരു തീരത്തിന് സമാന്തരമായിട്ട് കടലിൽ കറുത്ത പാറക്കെട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ തിരമാലകൾ നേരിട്ട് തീരത്തേക്ക് അടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നീന്തുമ്പോഴും കടലിൽ ഇറങ്ങുമ്പോഴും സുരക്ഷിതത്വം കൂടുതലാണ്. പിന്നെ വാട്ടർ സ്കൂട്ടറുകൾ, ബനാന റൈഡ്, കയാക്കിംഗ് തുടങ്ങി നിരവധി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ ലഭ്യമാണ്. കണ്ണൂർ സന്ദർശിക്കുന്ന ഏതൊരു

ജാരിയും തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ചയും അനുഭവങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ബീച്ചിലെ വാഹനാഭ്യാസങ്ങൾക്ക് ശേഷം കടൽ വെള്ളത്തിന്റെ ഉപ്പുരസം മാറ്റാൻ വണ്ടി കഴുകാനുള്ള വാഷിംഗ് സെന്ററുകളും ഇവിടെ പരിസരങ്ങളിൽ ലഭ്യമാണ് കേട്ടോ. മുടുപ്പിലങ്ങാട് എന്ന പേര് പ്രദേശത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് കാലം മുതലേ വ്യാപാരികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രധാന താവളമായിരുന്നു ഈ തീരം. മുടുപ്പിലങ്ങാട് ബീച്ചിന്റെ തെക്കേ അറ്റത്ത് നിന്ന് നോക്കിയാൽ അതിമനോഹരമായ ധർമ്മടം തുരുത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. വേലിയേറ്റ സമയത്ത് കടലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ വണ്ടി ഓടിക്കാതിരിക്കുക. ഉപ്പുവെള്ളവും മണലും വാഹനത്തിന്റെ അടിഭാഗത്ത് തുരുമ്പെടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സന്ദർശനത്തിന് ശേഷം വാഹനം വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അമിത വേഗത ഒഴിവാക്കുകയും മറ്റ് സഞ്ചാരികൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുകയും ചെയ്യുക. അതുപോലെ നിരവധി മലയാള സിനിമകളിലെ പാട്ടുകളും ഡ്രൈവിംഗ് രംഗങ്ങളും ഒക്കെ ഈ ഒരു തീരത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. കടലിലേക്ക് അസ്തമിക്കുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ തിരമാലകളിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ച ഡ്രോൺ ക്യാമറകളിലും മൊബൈലുകളിലും പകർത്താൻ ഒട്ടേറെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കേട്ടോ ഇവിടെ എത്താറുള്ളത്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ ബീച്ചിൽ വലിയൊരു വികസന പ്രവർത്തനങ്ങൾ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നടക്കാൻ വരുന്നവർക്കായി പ്രത്യേകം വാക്ക് വേകളും അലങ്കാര ലൈറ്റുകളും, അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം വരുന്നവർക്കായി റിഫ്രഷ്മെന്റ് ഏരിയകളും കുട്ടികളുടെ കളിക്കളങ്ങളും, പിന്നെ മലബാർ ശൈലിയിലുള്ള വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടുകളും കഫേകളും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
5: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ.

Sanjari, your travel partner. അങ്ങനെ ധർമ്മടം ബീച്ചും മുഴുപ്പിലങ്ങാടി ബീച്ചും ഒക്കെ കണ്ട് നമ്മളിതാ അടുത്തതായിട്ട് പോവാൻ പോകുന്നത്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇത്തിരി നേരം ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ട് സ്പോട്ടിലേക്കാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു മനോഹരമായ തീരം സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് ഇരമ്പിയാർക്കുന്ന അറവിക്കടൽ, മറുവശത്ത് തല ഉയർത്തി നിൽക്കുന്ന കാറ്റാടി മരങ്ങളുടെ പച്ചപ്പ്, ഈ രണ്ട് കാഴ്ചകളുടെയും നടുവിലാണ് കേട്ടോ ഷെൽ ബീച്ച് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. കുടുംബത്തോടും ഒപ്പം തന്നെ കുട്ടികളോടുമൊപ്പം വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഈവനിങ് സ്പോട്ട് കൂടിയാണിത്. വിശാലമായിട്ട് നടക്കാനുള്ള വോക്ക്വേകൾ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകൾ, അതുപോലെ തന്നെ ഭംഗിയുള്ള ബെഞ്ചുകൾ, ഒപ്പം വൈകുന്നേരത്തെ കുളിർ കാറ്റൊക്കെ കൊണ്ട് അസ്തമയം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ. ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ അടിപൊളി ഫ്രെയിമുകൾ ഇവിടെ നിന്നും ലഭിക്കും. പ്രത്യേകിച്ചും കാറ്റാടി മരങ്ങളുടെ കൂട്ടങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ വെളിച്ചം അരിച്ചിറങ്ങുന്ന ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഫോട്ടോസിന് പെർഫെക്റ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി കണ്ണൂരിൽ വരുമ്പോൾ ഒരു ഈവനിങ് ചില്ലിങ്ങിനായിട്ട് അഴീക്കോട് ഷെൽ ബീച്ച് ലിസ്റ്റിൽ ഇടാനായിട്ട് മറക്കണ്ട കേട്ടോ. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പഞ്ചായത്തിലാണ് ഷെൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ബീച്ചിനോട് ചേർന്ന് മനോഹരമായ കാറ്റാടിയും മരക്കാടുകളും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വികസിപ്പിച്ചെടുത്ത പാർക്കും ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രത്യേക ആകർഷണങ്ങളെ പറ്റി കേൾക്കണം. കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, കടലിന് സമാന്തരമായുള്ള നടപ്പാതകൾ, സൂര്യാസ്തമയ കാഴ്ചയും പിന്നെ ഫോട്ടോഗ്രാഫിയും അനുയോജ്യമായ അന്തരീക്ഷം, അതുപോലെ തന്നെ സമീപത്ത് തനത് നാടൻ വിഭവങ്ങൾ ലഭിക്കുന്ന ചെറിയ ചെറിയ കടകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട ആകർഷണങ്ങളും മനോഹരമായ കാഴ്ചകളുമൊക്കെ. തിരക്ക് കുറഞ്ഞത് ശാന്തവുമായ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഫാമിലി ടൂറിസ്റ്റുകൾക്ക് ഏറെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Onam polikkam Aljuil shopping nadathaam. Vamban vilakuravum kidilen offerukalum. Ee onathine Alju supermarketil savings inde perumala. Alju onam adipuliyaaka. Alju hypermarket Nellikundam, Alju supermarket Paineel Antumannur. Alju vilakuravinde vismayam.
3: Cheta, ee onathine veetil furniture athu Malaysian trip.
4: Ee paranja rendu orumichayalo.
3: Orumichayittano.
2: Bimus Furniture Ultimate Owner Fest up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്ണർ.
11: ഷെൽ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തീരത്തോട് ചേർന്ന് നിൽക്കുന്ന കാറ്റാടിയ മരക്കൂട്ടങ്ങളാണ്. ഉച്ചവെയിലിൽ പോലും തണലും കുളിർമയുമൊക്കെ നൽകുന്ന ഈ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് സന്ദർശകർക്ക് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ ഫോട്ടോഗ്രാഫി, ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ ഇവിടുത്തേത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ പ്രീ വെഡിങ് ഷൂട്ടുകൾക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീലുകൾക്കുമൊക്കെ ധാരാളം ആളുകളാണ് എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് എത്താറുള്ളത്. BTPC മികച്ച രീതിയിലാണ് കേട്ടോ ഈ ഒരു ചാൽ ബീച്ച് പാർക്ക് പരിപാലിക്കുന്നത്. കുട്ടികൾക്കായുള്ള ഊഞ്ഞാലുകൾ, സ്ലൈഡുകൾ, മറ്റ് കളി ഉപകരണങ്ങൾ ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കടൽക്കാറ്റൊക്കെ കൊണ്ട് വിശ്രമിക്കാൻ മനോഹരമായ ബെഞ്ചുകളും നടപ്പാതകളുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബസമേതം എത്തുന്നവർക്ക് സുരക്ഷിതമായിട്ട് സമയം ചെലവഴിക്കാൻ ലൈറ്റിംഗ് സൗകര്യങ്ങളും സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനവും ഒക്കെ ലഭ്യമാണ്. ഇനി ചാൽ ബീച്ച് സന്ദർശിക്കുന്നവർക്ക് തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി യാത്രയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതിലൊന്നാണ് അഴീക്കൽ ലൈറ്റ് ഹൗസ് ആൻഡ് ഫോർട്ട്. ചാൽ ബീച്ചിൽ നിന്ന് വളരെ അടുത്താണ് അഴീക്കൽ തുറമുഖവും ലൈറ്റ് ഹൗസും. ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാൽ അറബിക്കടലിന്റെയും വളപ്പട്ടണം പുഴയുടെയും വിഹംഗമ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഴീക്കൽ പുലിമുട്ട്, കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പുലിമുട്ടിലൂടെയുള്ള യാത്രയും പ്രദേശത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ ബോട്ടിങ്ങിനും കണ്ടൽക്കാടുകളുടെ ഭംഗി ആസ്വദിക്കാനും താല്പര്യമുള്ളവർക്ക് അടുത്തുള്ള വളപ്പട്ടണം പുഴ സന്ദർശിക്കാം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയും ഉത്തര മലബാറിന്റെ സാംസ്കാരിക വാണിജ്യ ചരിത്രത്തിൽ സുപ്രധാന പങ്കുവഹിച്ച നദിയുമാണ് വളപ്പട്ടണം പുഴ. കർണാടകയിലെ കുടക് മലനിരകളിൽ നിന്നാണ് കേട്ടോ ഈ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 110 കിലോമീറ്റർ നീളമുള്ള വളപ്പട്ടണം പുഴ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളമേറിയ നദിയാണ്. വയനാടൻ ചുരങ്ങളുടെ വനമേഖലയിലൂടെയും ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ, മയ്യിൽ, വളപ്പട്ടണം വഴി ഒഴുകി ഒടുവിൽ അഴീക്കൽ എന്ന സ്ഥലത്ത് വെച്ച് അറബിക്കടലിൽ സംഗമിക്കുന്നു. വളപ്പട്ടണം പുഴയുടെ തീരത്താണ് പ്രശസ്തമായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലൈവുഡ് മര വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ ഒരു വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്.
1: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ, നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തുസൂക്ഷിക്കുന്നവർ, കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ, ഇന്ന് ലോക ആദിവാസി ദിനം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: അഭിനയ രാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരക നരക ശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേങ്കിച്ചാവേ, ഇത്തവണ കൊള്ളായ ചൂടിയ വാടല, ചൂടിയ വാക്കട വാടിയ സിന്ധകുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ, പാപൈ വിറകം പരികിടുവായ, ആയർദം മായ നീവ, ആയർദം മായ നീവ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ഫ്രോസൺ ചിക്കൻ, ഡ്രംസ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Sanjari, your travel partner.
9: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന നദീതടങ്ങളിൽ ഒന്നാണ് കേട്ടോ വളപട്ടണം. അപൂർവേനം ജലജീവികൾക്കും മീനുകൾക്കും പിന്നെ ദേശാടന കിളികൾക്കും ഇത് പ്രജനന കേന്ദ്രമൊരുക്കുന്നു. അതുപോലെ മലയോര മേഖലയിലെ കാടുകളിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഭീമാകാരമായ തടികൾ പുഴയിലൂടെ ഒഴുക്കിവിട്ട് വളപട്ടണത്തെത്തിക്കുന്ന പരമ്പരാഗത രീതി മുൻകാലങ്ങളിൽ വളരെ പ്രശസ്തമായിരുന്നു കേട്ടോ. വളപട്ടണം പുഴയിലെ ബോട്ട് സർവീസുകളും കണ്ടൽ പാർക്കുകളും പിന്നെ ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന കാട്ടാമ്പള്ളി, പറശ്ശിനിക്കടവ് മേഖലകളിൽ പുഴയിലൂടെയുള്ള യാത്ര, അതൊക്കെ എടുത്തു പറയേണ്ട അനുഭവങ്ങൾ തന്നെയാണ്. മലബാറിലെ പ്രശസ്തമായ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പറശ്ശിനിക്കടവ് മടപ്പുര, ഈ വളപട്ടണം പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് ബോട്ട് മാർഗവും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പണ്ടുകാലത്ത് ചിരക്കൽ രാജവംശത്തിന്റെ പ്രധാന കോട്ടയും തുറമുഖവും ഒക്കെ ഈ ഒരു പുഴയോരത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിന്റെ ജീവനാഡി എന്ന് വിളിക്കാവുന്ന ഒരു പുഴ തന്നെയാണ് വളപട്ടണം പുഴ. പശ്ചിമഘട്ടത്തിന്റെ തണുപ്പിൽ നിന്ന് ഉത്ഭവിച്ച് മലബാറിന്റെ തടി വ്യവസായത്തിന്റെ ചരിത്രവും പേറി പറശ്ശിനി മുത്തപ്പന്റെ കാൽക്കൽ തൊട്ട് ഒടുവിൽ അഴീക്കലിൽ വെച്ച് കടലിനെ പൂവുന്ന ആ സുന്ദരി പുഴ. വൈകുന്നേരങ്ങളിൽ ഈ പുഴയിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയും കണ്ടൽ കാടുകൾക്കിടയിലെ കാറ്റുമൊക്കെ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. പറശ്ശിനിക്കടവ് മടപ്പുരയുടെ അരികിലൂടെയുള്ള ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട് യാത്രകൾ കണ്ണൂരിലെ പ്രധാന ടൂറിസം ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ കാട്ടാമ്പള്ളി വില്ലേജ് ടൂറിസം, അത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ മയിൽ വില്ലേജ് ടൂറിസം, ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വളപട്ടണം പുഴയുടെ കൈവഴികളിലൂടെയുള്ള കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് ഒക്കെയും ലഭ്യമാണ്. ദേശീയപാത 66 ഭാഗമായ വളപട്ടണം പാലത്തിലൂടെയുള്ള യാത്രയിൽ പുഴയുടെയും ഇരുവശങ്ങളിലെയും പച്ചപ്പിന്റെയൊക്കെ മനോഹരമായ ദൃശ്യഭംഗി കാണാൻ സാധിക്കും. മലയോര മേഖലയോട് ചേർന്ന് നിൽക്കുന്ന പുഴയോരകൾ ശാന്തമായ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ മികച്ച ഒന്ന് തന്നെയാണ് കേട്ടോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinu veettil furniture athu Malaysian trip.
3: Ee paranju rendu orumichayalo.
2: Orumichayittano.
4: Dimus Furniture Ultimate Onam Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: എറ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കിപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ കൊട്ടാരക്കര
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447 4295 88.
7: ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്നർ.
9: കണ്ണൂരിന്റെ സാംസ്കാരികവും ആത്മീയവുമായ സ്വത്വത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ വടപ്പുരയെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ജാതി മത വർണ്ണഭേദമന്യേ ഏതൊരാൾക്കും പ്രവേശനമുള്ള അപൂർവം ആരാധനാലയങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. വിദേശികൾക്കും അന്യമതസ്ഥർക്കും ഇവിടെ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവ കാലങ്ങളിൽ മാത്രം തെയ്യം നടക്കുമ്പോൾ പറശ്ശിനിക്കടവിൽ വർഷത്തിൽ 365 ദിവസവും തെയ്യം കെട്ടിയാടുന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഈ പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുഴുങ്ങിയ പയർ, ചായ, തേങ്ങാ കഷ്ണങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ പ്രസാദമായിട്ട് നൽകുന്നത്. പിന്നെ ശ്രീ മുത്തപ്പന്റെ വിശ്വസ്ത വാഹനമായിട്ട് കരുതപ്പെടുന്നത് നായ്ക്കളാണ്. അതുകൊണ്ട് തന്നെ മടപ്പുരയുടെ പരിസരത്ത് നായ്ക്കൾ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നത് നമുക്ക് കാണാം. ക്ഷേത്രശില്പങ്ങളിലും നായ്ക്കളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഐതിഹ്യമനുസരിച്ച് അടിയന്തരാവസ്ഥകളിലും ദുരിതങ്ങളിലും ജനങ്ങളെ സഹായിക്കാൻ അവതരിച്ച ദൈവസങ്കല്പമാണ് മുത്തപ്പൻ. വേട്ടയ്ക്കൊരു മകൻ, വിഷ്ണു സങ്കല്പങ്ങൾ സമന്വയിക്കുന്ന തിരുവപ്പന, പിന്നെ വെള്ളച്ചാട്ടം എന്നീ രണ്ട് തെയ്യക്കോലങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ കെട്ടിയാടുന്നത്. സാധാരണക്കാരന്റെ വിഷമങ്ങൾ നേരിട്ട് കേട്ട് ആശ്വസിപ്പിക്കുന്ന, അതായത് സംസാരിക്കുന്ന ദൈവം എന്നാണ് ഈ മുത്തപ്പൻ അറിയപ്പെടുന്നത്. കണ്ണൂരിലേക്ക് വരുന്ന ഏതൊരു സഞ്ചാരിയും ഏതൊരു ഭക്തനും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ഇടം തന്നെയാണ് വളപട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പന്റെ മടപ്പുര. അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകമാണ് മുത്തപ്പൻ. ജാതിയും മതവും നോക്കാതെ വരുന്നവരെയെല്ലാം ഒരുപോലെ സ്വീകരിക്കുന്ന ഇടം. വിശന്നു വരുന്നവന് ചൂടുപയറും ചായയും നൽകുന്ന, വിഷമങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കുന്ന ആ വറ്റാത്ത കാരുണ്യം, അതനുഭവിച്ചറിയാൻ ദിവസവും ആയിരക്കണക്കിന് ആളുകളുമാണ് പുഴ കടന്നും റോഡ് മാർഗവും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ അകലെ തളിപ്പറമ്പ് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. വളപട്ടണം പുഴയിലൂടെയുള്ള ഹൗസ് ബോട്ടുകളിലും ടൂറിസ്റ്റ് ബോട്ടുകളിലൂടെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാം. പറശ്ശിനിക്കടവ് മുത്തപ്പനെ പറ്റി പറയുമ്പോൾ അയ്യങ്കര വാഴുന്നവരും പടിയൂർ കോവിലകവും പറയാതിരിക്കാൻ പറ്റില്ല. പടിയൂർ കോവിലകത്തെ തമ്പുരാട്ടിയായ പാടിക്കുട്ടി അമ്മയ്ക്ക് ദൈവികമായി ലഭിച്ച കുട്ടിയാണ് മുത്തപ്പനെന്നാണ് ഐതിഹ്യം. കുട്ടിക്കാലം മുതലേ വേട്ടയാടലിലും സാധാരണക്കാരായ കാട്ടുവാസികളുടെ ജീവിത രീതികളിലും താല്പര്യമുണ്ടായിരുന്ന മുത്തപ്പൻ പിന്നീട് തന്റെ ദിവ്യരൂപം കാട്ടി അയ്യങ്കര മനയിൽ നിന്ന് യാത്രയായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തെയ്യത്തിന് സാധാരണയായിട്ട് കള്ളും മീൻ വറുത്തതും നിവേദ്യമായി നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു നാടൻ ദൈവ സങ്കല്പമാണ് ഇവിടുത്തേത്. ദിവസവും അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് പ്രധാന തെയ്യക്കോലങ്ങൾ ഉണ്ടാകുന്നത്. രാത്രി വൈകി എത്തുന്ന ഭക്തർക്ക് പോലും മുത്തപ്പന്റെ വെള്ളാട്ടം കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ തെയ്യം കെട്ടിയാടുന്ന വ്യക്തി ഓരോ ഭക്തന്റെയും അരികിലെത്തി അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അനുഗ്രഹിക്കുകയും പ്രസാദം നൽകുകയും ചെയ്യുന്നു. ഈ ജീവസുറ്റ അനുഭവമാണ് വിദേശികൾ അടക്കമുള്ള സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും എത്ര വൈകിക്കഴിഞ്ഞാലും സൗജന്യമായിട്ട് ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും നൽകുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് വലിയ ഡോർമിറ്ററികളും റൂമുകളും ഒക്കെ ഈ വളപ്പട്ടണം പുഴയോരത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സഞ്ചാരിയിലൂടെ കണ്ണൂർ ജില്ലയുടെ തന്നെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയായിരുന്നു നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നത്. ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ മക്കളായി ജീവിച്ചവർ, നാം മറന്നുപോയ മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും ഇന്നും കാത്തു സൂക്ഷിക്കുന്നവർ, കാലം പലതും കവർന്നെടുത്തപ്പോഴും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റിയവർ ആദിവാസികൾ, ഇന്ന് ലോക ആദിവാസി ദിനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനു ടെൻഷൻ?
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
3: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: 10th anniversary നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in samibam Pulaman, Kottarakara.
7: You are listening to Ashray FM 90, Nadinuppam, Natargopam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: 10th varshikathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkurav Dhanya Medical and Surgicals Chandamukka Kottarakara.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഇല്ലേ ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്.
0: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: Glory's Foods. Enjoy glorious experience. ഇടക്കാട് കൊല്ലം.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സിദ്ദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേര യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷണറുകൾ,

0: ഫ്ളാഗ്ഓഫ് ചെയ്തു. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദീഖ്. 45,904 കർഷകരെ മഴക്കെടുതി ബാധിച്ചതായും 9,332 ഹെക്ടർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി.
1: 127.61 കോടി രൂപയുടെ കൃഷി നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി. കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 1,10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്.
0: 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം കൊടുങ്ങല്ലൂർ സ്വദേശി വി വൈ ഷാജഹാനും കർഷകോത്തമ പുരസ്കാരം രാജനാരായണനും ലഭിച്ചു. പുരസ്കാരങ്ങൾ ഈ മാസം 17-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കളമശ്ശേരിയിൽ വിതരണം ചെയ്യും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെയും സഹകരണമന്ത്രി എം ലിജുവിന്റെയും നേതൃത്വത്തിലാണ് യോഗം. കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും യോഗത്തിൽ പങ്കെടുക്കും. അതിശക്തമായ മഴ ഇല്ലാതാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകളെ. നാശം വിതച്ച മിന്നൽ പ്രളയത്തിലും തുടർന്നുള്ള 7 ദിനങ്ങളിലുമായി ജില്ലയിൽ 407.36 ഹെക്ടർ ഭൂമിയിലെ 12.7 കോടി രൂപയുടെ കൃഷിയാണ് വെള്ളത്തിലായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ജില്ലയിലെ 8 ബ്ലോക്കുകളിൽപ്പെട്ട 7,560 കർഷകരാണ് അപ്രതീക്ഷിത മഴ വിതച്ച കൃഷിനാശം കൃഷിവകുപ്പിനെ അറിയിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത്. വാഴ കർഷകരെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ഓണക്കാലത്തെ പ്രതീക്ഷിച്ച കർഷകരിപ്പോൾ സർക്കാർ ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 1,932 കർഷകരുടെ 41.75 ഹെക്ടർ കൃഷിയാണ് നാശം സംഭവിച്ചത്.
0: രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരതെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. നശാമുക്ത യുവ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി തൃശൂരിൽ സംസ്ഥാനതല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ തനിക്ക് പൊതുപ്രവർത്തനത്തിൽ ഗുണം ചെയ്തെന്നും ഒ ജെ ജനീഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ഖിയാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും ഇടവ മുതൽ കൊല്ലം ആലപ്പാട്ട് വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുനെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കാസർകോട്ട് ക്വിസ് മത്സരത്തിൽ വിവാദ ചോദ്യവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ഇ എസ്

0: ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭ്യമാവുക. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജഗദീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: You are listening to Back to Back Songs on Ashrayam 90 Nadinuppam Natarkuppam.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Hi, hello, namaskaram, very good evening and welcome to Red Carpet on Aspaya FM 90 Nadinoppam നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റുമായിട്ടുള്ള ഇന്നത്തെ ഈ മനോഹരമായ സൺഡേ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏത് സെലിബ്രിറ്റി ആയിരിക്കും എത്താനായിട്ട് പോവുക എന്ന് നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും ഒരുപോലെ തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കാനും അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനും വേണ്ടിയിട്ടൊരു അടിപൊളി സെലിബ്രിറ്റിയാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേരുന്നത്. വെൽക്കം ചെയ്യാം മിമിക്രി ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ വോയിസ് ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തരായ നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ബേസിൽ ബെന്നി ചേട്ടനാണ്. ഹായ് ചേട്ടാ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ? ഓക്കെ, ഓഗസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഓണം ഒരു വൈബിലൊക്കെ നമ്മള് പതിയെ കടന്നിരിക്കുകയാണ്
2: എല്ലാരും.
1: സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് ഒരുപാട് ഷോസ് ഒക്കെ ആയിട്ട് തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ?
2: ആ കുഴപ്പമില്ല, നമ്മളിങ്ങനെ പോകുന്നു. നമുക്ക് ഒരു ഡ്രസ്സിന്റെ പരിപാടിയൊക്കെ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ. കുട്ടീസ് എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്. കുട്ടികളുടെ ഉടുപ്പിന്റെ പരിപാടിയാണ്, അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പൊ ഞാൻ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞല്ലോ, അതായത് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, വോയിസ് ആക്ടർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് തുടക്കം അല്ലേ?
2: മിമിക്രി ആർട്ടിസ്റ്റ് സൗണ്ട് അനുകരിച്ചാണ് നമ്മുടെ തുടക്കം.
1: അപ്പോ ആദ്യമായിട്ട് അനുകരിച്ച സൗണ്ട് ഓർമ്മയുണ്ടോ? ആരുടെ സൗണ്ട് അനുകരിച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്?
2: ആദ്യം നമ്മുടെ
1: ഇഷ്ടമുള്ളൊരു ഫിലിം ആക്ടറിന്റെ സൗണ്ട് അനുകരിച്ച് തന്നെ നമുക്ക് ഒരു ഷോ അങ്ങ് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുരേഷ് ഗോപി. ആശ്രയ വരാൻ പ്രത്യേകത ഒരുപാട് സന്തോഷം. ഇടയ്ക്കൊക്കെ ഞാൻ കാണാം സ്വന്തം എനിക്ക് എന്റെ കാതുകളിൽ മുഴങ്ങുന്ന അടക്കി ചേർന്ന് അവിടെയേക്ക് പോകാം. ഒരുപാട് നല്ല ഒരു ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല ഒരു രീതിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. എന്റെ വൈഫ് രാധയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഓ, ധാരാളം. ശരിക്കും സുരേഷ് ഗോപി സാറ് ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും ചേട്ടന്റെ വോയിസിലൂടെ പറഞ്ഞപ്പോ ശരിക്കും അദ്ദേഹം എന്താ ഒരു കോംപ്ലിമെന്റ് തന്ന ഫീൽ എനിക്കുണ്ടായി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ.
2: ഓക്കെ,
1: അപ്പോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
0: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
1: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാര.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: അപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. റെഡ് കാർപെറ്റിൽ നിന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിമിക്രി ആർട്ടിസ്റ്റ്, വോയിസ് ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ ബേസിൽ ചേട്ടനാണ്. അപ്പോൾ മിമിക്രിയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ശരിക്കും പറഞ്ഞാല് എത്രാമത്തെ വയസ്സ് തൊട്ടാണ് മിമിക്രി ചെയ്ത്
2: തുടങ്ങിയിട്ടുണ്ടായിരുന്നേ?
1: ശരിക്കും ഓർമ്മയില്ല, അതാണ് സത്യമല്ല.
2: ചെറുപ്രായം മുതൽ നമ്മള് ചെയ്യും, ചെറിയൊരു പിന്നെ മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മള് നാട്ടിലുള്ള ആൾക്കാരെ കൈകരിക്കാൻ തുടങ്ങി. ഇപ്പൊ അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഞാനേ വേറെ നമ്മുടെ വീഡിയോ ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്യണ്ടേ, ബാക്ക്ഗ്രൗണ്ടില് പല ആൾക്കാർ കമന്റ്സിലൂടെ ചോദിക്കണ്ടേ, ബാക്ക്ഗ്രൗണ്ടിലൂടെ ആരാണ് ഭയങ്കര വെളുപ്പത്തെ സംശയം ഉണ്ടാവില്ല, ഇത് ആരാണ് ഈ ഫോൺ എടുത്തു തരുന്നത്, ആ ശബ്ദം നമ്മള് മനഃപൂർവ്വം കാണിക്കാം, അവനൊരു കുറച്ച് കഴിഞ്ഞ് കാണിക്കാന്നുള്ളതാണ്. പുള്ളിയുടെ കൊണ്ടുവിട്ട് എന്റെ അടുത്ത് പുള്ളിയുടെ ശബ്ദം കാണിക്കും.
1: ഓക്കേ, ആയിക്കോട്ടെ. പേരെങ്ങനായിരുന്നു ചേട്ടൻ?
2: ടോണി എന്നാണ്, ടോണി. എന്റെ പേര് ഭരണങ്ങാനാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ആൾക്കാരാ. ടോണി
3: ഇങ്ങനെയൊക്കെ കണ്ടാൽ കഴിക്കുന്ന സന്തോഷമുണ്ട്. അത് ഞങ്ങൾ ഇപ്പൊ തമാശക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയാണ്. അപ്പൊ അതിങ്ങനെ ഒരു ആൾക്കാരെല്ലാം കണ്ടു, പിന്നെ കൂടുതൽ കണ്ടന്റ് അവര് പറഞ്ഞാൻ തുടങ്ങി.
2: ഭയങ്കരമായിട്ട്
3: ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നത്.
1: അതെ അതെ അതെ, അതെപ്പോഴും അങ്ങനെ വരുള്ളൂ.
3: നമ്മുടെ അതാണ് നമ്മുടെ എല്ലാം നല്ല അഭിപ്രായങ്ങൾ എല്ലാരും പറയുന്നേ. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് കൂടുതലും ഇത് ചെയ്യുന്നു, കൂടുതലും ചെയ്യാൻ തോന്നുന്നതാണ്.
1: അപ്പോ ഒരുപാട് സന്തോഷം ടോണി ചേട്ടാ, സ്റ്റെന്റെ സൗണ്ട് ഡയറക്റ്റ് കേൾക്കാൻ സാധിച്ചില്ല കേട്ടോ. അതെ അതെ അതെ അതെ, അല്ല നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള വോയിസുകളാണ്. പിന്നെ ബേസിൽ ചേട്ടനെ നമ്മള് പിന്നെ കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
2: താങ്ക് യു.

0: കുടുംബം.
1: മെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: റെഡ് കാർപ്പറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപ്പറ്റ് ആണ്. റെഡ് കാർപ്പറ്റിൽ നിന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിമിക്രി ആർട്ടിസ്റ്റ്, വോയിസ് ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ ബേസിൽ ചേട്ടനാണ്. അപ്പോ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഒരു 5-ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് മിമിക്രി ചെയ്തു തുടങ്ങിയത്.
2: ഇപ്പോഴും
1: ചെറിയ പ്രായമാണ്. അപ്പൊ ഏകദേശം ഒരു എത്ര വയസ്സുണ്ടാവും? അത് പറയത്തില്ല. ഓക്കെ, അത് സീക്രട്ട് ആണ്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നോടുകൂടി മണ്ണിൽ അലിഞ്ഞു തീരട്ടല്ലേ. ആ, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നാട്ടുകാരെയൊക്കെ അനുകരിച്ച്, അതായത് അക്ഷയ കേന്ദ്രത്തിലെ ചേച്ചി, പിന്നെ ബാങ്കിലെ ചേട്ടൻ. ഡെയിലി ലൈഫിൽ നമ്മള് കണ്ടു പരിചയമുള്ള ആൾക്കാരെയാണ് നമ്മള് ചെയ്യുന്നത് അല്ലേ.
2: പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോ ആൾക്കാരും അതുപോലെ പറഞ്ഞു നമ്മളോട്, ഇതെന്റെ നാട്ടിലുള്ള ചേച്ചിയാണല്ലോ, എന്റെ നാട്ടിലുള്ള ചേച്ചിയാണല്ലോ, അല്ലെങ്കിൽ മറ്റേ ശിവ ചേച്ചിയാണല്ലോ, അങ്ങനെ പറയും. അപ്പൊ തന്നെ നമുക്കൊരു കണ്ടുപരിചയമുള്ള സാധനമാണ്. ഞാൻ എപ്പോ മനസ്സിലായി, എല്ലാ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്.
1: അതെ അതെ, ശരിക്കും പറഞ്ഞാലും ചേട്ടന്റെ വീഡിയോസ് കയറാനുള്ള ഒരു മെയിൻ റീസണും അത് തന്നെയാണ്. നമ്മളൊക്കെ കണ്ട് പരിചയമുള്ള ആളുകളെ, മുഖങ്ങള്, ക്യാരക്ടേഴ്സ് ഒക്കെ ആണ് വീഡിയോസിന് മെയിൻ ആയിട്ടും വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കയറി പൊക്കൊണ്ടേയിരിക്കുന്നത്.
2: ഓക്കെ,
1: അപ്പൊ മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു രേഖാ ചിത്രം എന്ന മൂവിയിലാണ് ഡബ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഡബ് ചെയ്ത മൂവി ഏതാ?
2: ഫസ്റ്റ് ഞാന് ഒരു, ഞാൻ ഡിഗ്രി സമയത്ത് ഒരു സിനിമ ഡബ് ചെയ്തു. പക്ഷെ അത് പിന്നെ ഓർമ്മ ഇല്ല. സിനിമ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വന്നത് ഫസ്റ്റ് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓസ്ലർ ആണ് ഫസ്റ്റ് ചെയ്തത്.
1: ഓസ്ലർ അല്ലേ, എബ്രഹാം ഓസ്ലർ.
2: അതൊക്കെ ജസ്റ്റ് ഒരു പൈലറ്റ് ഡബ് ചെയ്താണ് നമ്മള് തുടങ്ങിയത്.
1: അങ്ങനെ
2: ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള സാധനം തുടരെ തുടരെ കുറെ ഞങ്ങൾ ചെയ്തു.
1: ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തത് ഏതായിരുന്നു?
2: ഇപ്പൊ ഒരു സിനിമ ചെയ്തു, പക്ഷെ നമുക്ക്
1: അപ്പൊ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anusha. എന്നോടൊപ്പം ഇന്ന് നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ബേസിൽ ചേട്ടനാണ്. ഈ സ്റ്റേജിലും മിമിക്രിയും അതുപോലെ തന്നെ സിനിമയിലെ ഡബ്ബിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. അപ്പോ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ വ്യക്തിയുടെ ശബ്ദത്തിന് ഡബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു വെല്ലുവിളി എന്തൊക്കെയായിരിക്കും ചേട്ടനെ സംബന്ധിച്ച്? ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു സുരേഷ് ഗോപി സാറിന്റെ വോയിസ് അനുകരിച്ച സമയത്ത് അദ്ദേഹം സോഫ്റ്റ് ആക്കി സംസാരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ചെറിയ തിങ്സ് പോലും നോട്ട് ചെയ്തത് സംസാരിച്ചപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അദ്ദേഹം നമ്മുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ഒരു ഫീലാ കിട്ടിയത് കേട്ടോ. അതെ, നന്നായിട്ട് ഒബ്സർവിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. അല്ല, ഈ ബാങ്കിലെ ചേട്ടനും അക്ഷയ കേന്ദ്രത്തിലെ ചേച്ചിയും ഒക്കെ സ്റ്റൈല് പിടിക്കാനായിട്ട് അവരെ പോയി ഒബ്സർവ് ചെയ്യാറുണ്ടോ?
2: അല്ലാണ്ട്
1: ഒബ്സർവേഷൻ ഒന്നും ഇല്ലല്ലേ.
2: നമ്മളിപ്പോ നമ്മള് ബാങ്കിൽ പോകുമ്പോ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുണ്ടാവും. ഇവര് കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന സ്റ്റൈല്, ഇവര് എന്താ പറയാ, ഇവരുടെ ഒരു ഇവർ എന്തുകൊണ്ടായിരിക്കും കാണിക്കണമെന്നുള്ള നമ്മൾ കാണിച്ചിരിക്കുന്നത്. കാരണം ചിലപ്പോ ഒരു സർക്കാർ ജോലി കിട്ടി, ഒരാഴ്ച കഴിഞ്ഞ് ഇവര് ഞാൻ സർക്കാർ ജോലി കിട്ടി എന്നുള്ള ഒരു സെറ്റപ്പില് ചിലപ്പോ സംസാരിക്കുന്നതായിരിക്കും. കാരണം അവരെ സംസാരം സർക്കാർ ജോലിയാണ്, അവർക്ക് മാസം സാലറി കിട്ടുന്നു, അവർക്ക് മുന്നിൽ എന്താ പറയാ, ഞാൻ ആ പ്രൗഢി നിൽക്കണ ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പുള്ളിയും ഒപ്പിടും, എനിക്ക് ഒപ്പിടുമ്പോ ഞാൻ എന്റെ പ്രത്യേകം ഞാൻ ഒപ്പിടുമ്പോ ആരെങ്കിലും നോക്കിക്കൊണ്ട് എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. നമ്മള് ഏറ്റവും കൂടുതൽ വായി നോക്കുന്ന സംഭവം ഒപ്പിടുമ്പോഴാണ്
1: നോക്കിക്കൊണ്ടിരിക്കും.
2: അങ്ങനെ എനിക്ക് ഒപ്പിടാൻ പറ്റില്ല, കാരണം തെറ്റിപ്പോ കയ്യറന്ന് ഇറക്കി ബീന്നിട്ട് പിന്നെ വാക്കേഷൻ മാറും. അപ്പൊ അതെന്റെ ഒരു പ്രശ്നം, എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ ആവാറില്ല. അപ്പൊ ഈ ബാങ്കിൽ ഒപ്പിടുമ്പോ ഇത് ഒപ്പിടാ ഇവിടെ ഇവിടെ ഇവിടെ തന്നിട്ട് നമ്മളിങ്ങനെ ഒപ്പിടുമ്പം എന്താ പറയാ, ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും ലേഡീസ് ഒക്കെ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണ്, ഏതെങ്കിലും കാണാൻ കൊള്ളാമെന്ന് നമ്മുടെ നാട്ടിലെ പണ്ട് വാങ്ങി നോക്കിയിട്ട് പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അയ്യോ ഇവര്.
1: അതെ അതെ അതെ, ഒരു ഒപ്പ് പോലും ഇടാനറിയാത്തവനാണോ എന്ന് വിചാരിക്കുന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും മനസ്സിലല്ല.
2: നമ്മളോട് ഇങ്ങനെ അവിടെ ഇട്ട് ഇവിടെ ഇരുന്നൊക്കെ പറയുമ്പോ, ഇവിടെ ഇരുന്നൊക്കെ പറയണെങ്കിൽ അവൻ അതിനെ കുറിച്ചൊരു
1: എന്താ
2: പറയാ, പെണ്ണ് കാണുമല്ലോ, ഈ പെണ്ണ് കാണും പെണ്ണിന്റെ ആൾക്കാരെ കാണും. നമ്മള് എക്സാമ്പിൾ പറയണേ, ചിലപ്പോ ആങ്കിലും കാണാൻ കൊള്ളാവുന്ന വായി നോക്കാൻ ഞാൻ പറഞ്ഞിട്ടു. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ടോണി എനിക്ക് കൊണ്ടിരിക്കുന്നത് കാണാൻ കൊള്ളാവുന്ന ഒരു ശ്രുതി എന്ന് പറഞ്ഞൊരു മേഡല്ല. അതായത് ഇത് പ്രഗ്നന്റ് ഡെലിവറി ആയിട്ട്
1: പോയി
2: അങ്ങനെ കൊറേ നമ്മൾ ഒന്നര മിനിറ്റില് ഇതിനകത്ത് തോന്നുന്നു. ഒന്നര മിനിറ്റ് റീലിനേക്കാൾ കൂടുതൽ സാധനം നമ്മള് പുറത്തുണ്ടോ, ഇതാ പറ്റാതെ പോകുന്ന കുറെ സാധനം ഉണ്ട്. അപ്പൊ വേറെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിടും.
1: അവിടെ പറയാൻ പറ്റാത്തത് അടുത്ത വീഡിയോയില് അത് മേക്കപ്പ് ചെയ്യും.
2: ഇത് റിലേറ്റബിൾ ആണെന്നുള്ളതാണ്. നമ്മുടെ ഇത് കണ്ടന്റ് ചെയ്യുമ്പോൾ ചുമ്മാ കണ്ടന്റ് ചെയ്യുന്നതല്ല, ആൾക്കാരും കൂടെ നമ്മൾ ചെയ്യുന്ന സാധനം ആൾക്കാരുടെ ലൈഫിലൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും അവർക്കത് എന്താ പറയാ, ആസ്വദിക്കാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനും ചിരിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപ്പറ്റ് ആണ്. റെഡ് കാർപ്പറ്റിൽ നിന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിമിക്രി ആർട്ടിസ്റ്റ്, വോയിസ് ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ ബേസിൽ ചേട്ടനാണ്. ബേസിൽ ചേട്ടൻ, ഈ ടോണി ചേട്ടനുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാ? ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ?
1: ഞങ്ങള് പണ്ട് മാർക്കറ്റിംഗ് കമ്പനി പോയതാണ്. ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് എഴുന്നേക്കുന്നു, ഞങ്ങൾ അവിടെ പോയി ക്ലാസ് എടുക്കുന്നു, നല്ല ഫ്രണ്ട്സ് കുഞ്ഞി വിജയിക്കുന്ന ഒരു പുള്ളി വരുന്ന ഒരു സാമൂഹ്യം എന്ന് പറഞ്ഞ പുള്ളി പത്രത്തിട്ടുള്ള പുള്ളിയാ. പുള്ളി വന്ന് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ കൊറേ നാളെ സെയിൽ ചെയ്തു, നല്ലൊരു സെയിലൊക്കെ ചെയ്ത് കമ്പനിക്ക് ടാർഗറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു പരിചയമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ അന്ന് മുതലേ ഞങ്ങൾ ഈ ഓരോ കസ്റ്റമറിനെ കാണുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്യുമായിരുന്നു, ഞങ്ങൾ ഇയാളെയൊക്കെ കളിയാക്കുന്നത്.
2: അപ്പൊ അത് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ജോർജ് സാറിന് 100 ആസ്തിയുണ്ട് എറണാകുളം സ്ഥലത്ത്. ജോർജ് സാറിന് 3 ബാലകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അയാളായിരുന്നു. ജോൺ സാറല്ല, പുള്ളിയുടെ പേര് വേറെയാണ്. ഞങ്ങൾ ആദ്യം പേര്
0: പെട്ടെന്നൊരു പേരം കിട്ടതാണല്ലേ. അല്ല, ഇങ്ങനത്തെ വീഡിയോസ് കുറെ ചെയ്തിട്ട് കുറെ പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഒക്കെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്തു അപ്പൊ എനിക്കിപ്പോ ഫീൽ ചെയ്തു അത് എന്നെയാണ് ഉദ്ദേശിച്ചത്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന ഫീല്. ആരെങ്കിലും ഒക്കെ വന്നിട്ട് അങ്ങനെ വിമർശിക്കുകയോ ഡയലോഗ് അടിക്കുകയോ ചെയ്തിട്ടുണ്ടോ? സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ?
1: അല്ല, അങ്ങനെയല്ല. നമ്മുടെ എന്റെ നാട്ടിലൊരു പുള്ളിയുണ്ട്, എന്റെ നാട്ടിൽ എന്റെ മമ്മിയുടെ വീടിനടുത്ത് തൊമ്മങ്കുത്തിൽ എന്റെ മമ്മിയുടെ വീട്, ജോബിൻ എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു വ്യക്തിയാണ് ജോബിൻ. അപ്പം ഈ ജോബിനെ സംബന്ധിച്ചാൽ ജോബിനൊരു കുറച്ച് അത്യാവശ്യം അത്യാവശ്യം പെണ്ണ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പുള്ളി. പുള്ളി ഇടയ്ക്ക് വരുന്ന പറഞ്ഞു എന്റെ പൊന്നെ ഒരുപാട് ലേഡീസ് ഒക്കെ മിണ്ടൂലെ, എന്റെ പൊന്നോ ഇങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പം ആള് വാവ, കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വന്ന സമയത്തിനും പുള്ളിക്ക് പുള്ളിയെ സമയത്തിനും പുള്ളി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ജോലിക്ക് അവിടെ നിക്കില്ല. അപ്പൊ അങ്ങനെ അവിടുന്ന് പിടിച്ചെടുത്ത് സാർ ചെയ്ത്. അപ്പൊ ഇവനൊരു സെനെ വിളിച്ചു, എടാ നീ എന്നെ അല്ല കാണിച്ചത്, ഉണ്ണി പറഞ്ഞല്ലോ, ഉണ്ണി പറഞ്ഞു പറഞ്ഞു. ഞങ്ങള് മ്യൂട്ടിക് ചെയ്തി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ അല്ല, ഞങ്ങൾ ആ ഫ്ലേവർ മാത്രം എടുത്തിട്ടുള്ളൂ. ഇത് അവർക്ക് വിഷമം ഉണ്ടായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ആസ്വദിച്ചാൽ പറഞ്ഞു. വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, അവരങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. വിഷമം ഉണ്ടായാലും അങ്ങനെ നമ്മുടെ അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ച് പഠിക്കാറില്ല. നമ്മൾ ആ സൗണ്ടോ നമ്മുടെ ആ ഒരു മോഡുലേഷനോ പഠിച്ചിട്ട് നമ്മുടേതായ രീതിയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ ഇതാണ്.

0: കൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
3: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്.
5: കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം.
6: കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു.
7: ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ്. റെഡ് കാർപെറ്റിൽ നിന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിമിക്രി ആർട്ടിസ്റ്റ്, വോയിസ് ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ ബേസിൽ ചേട്ടനാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ബേസിൽ ചേട്ടന്റെ കോമഡി വീഡിയോസിന് ഒരു വലിയ ആരാധക നിര തന്നെയുണ്ട്. അപ്പോൾ ഈ പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ച് ഐഡിയാസ് കണ്ടെത്തുക എന്നുള്ളത് എത്രത്തോളം ടാസ്ക് പിടിച്ച കാര്യമാണ് ചേട്ടനെ സംബന്ധിച്ച്? കാരണം രാവിലെ എണീക്കുമ്പോഴേ, എണീക്കുമ്പോ തൊട്ടേ ഇന്ന് എന്ത് വീഡിയോ ചെയ്യും അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ വരാണ്ടോ?
2: ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും. അപ്പം അവിടെ കാണുന്നവരുടെ ചില സൗണ്ട് ചെയ്യും.
1: അപ്പൊ ഒരുപാട് ആൾക്കാരെ കാണുന്നോണ്ട് അങ്ങനെ കണ്ടന്റ് ദാരിദ്ര്യം
2: വരാറില്ലേ
1: ചേട്ടൻ? കോമഡി ഉത്സവത്തിലൂടെയാണ് നമുക്ക് കുറച്ചുകൂടി സുപരിചിതനായിട്ട് മാറിയതല്ലേ. ആ ഒരു ഷോയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു?
2: കോമഡി ഉത്സവം എന്ന് പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ അങ്ങനെ മിമിക്രി ആയിട്ടാണ് ചെയ്തത്. അപ്പൊ വോയിസ് ഡബ് ചെയ്ത് സാധനം അയച്ചു കൊടുത്തു.
1: ഓക്കേ, അപ്പോ അയച്ചു കൊടുത്തപ്പോ തന്നെ അവര് സെലക്ട് ചെയ്തല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ തോന്നിയത്? ഇനി ഇതായിരിക്കും എന്റെ വഴി എന്നുള്ള ഒരു സംഭവം മൈൻഡിൽ വന്നായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് മെയിൻ ഇഷ്ടം, ഹോബി അല്ലേ. അതിനൊപ്പം തന്നെ മിമിക്രി ചെയ്യും, പിന്നെ വോയിസ് ആക്ടർ ആണ്, അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മാറ്റി വെക്കുകയാണെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യാനായിരിക്കും താല്പര്യം? അല്ലെങ്കിൽ ഈ ഒരു കഴിവുകൾ, ഈ വോയിസ് വെച്ചുള്ള ഒരു കഴിവില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ചേട്ടൻ വേറെ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാണ്? ഓക്കെ ഓക്കെ ഓക്കെ. അത് തന്നെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനും ചിരിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേവം 19, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പത്താം വാർഷികത്തിന്റെ നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിലകളിൽ പ്രശസ്തനായ ബേസിൽ ചേട്ടനാണ്. ഈ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ കണ്ണാടിക്ക് മുന്നിൽ നടത്തിയ പ്രാക്ടീസുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ചേട്ടന്റെ ജീവിതത്തില് ഇനി എന്റെ ശബ്ദത്തിന് ആളുകളെ പിടിച്ചിരുത്താൻ കഴിയും എന്ന് ഉറപ്പു തോന്നിയ ഒരു ടേണിംഗ് പോയിന്റ് ഏതായിരിക്കും? ശ്രീകണ്ഠൻ സാറിന്റെ. ഓക്കെ, അപ്പൊ ആ ഒരു വോയിസ് ഒന്ന് അനുകരിക്കാവോ? ഓക്കെ,
1: അപ്പൊ എന്തൊക്കെയായാലും എല്ലാ പ്രേക്ഷകർക്കും മൈജി ഫോബയസോട് കൂടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് ആളുകൾ മൈജി ഫോബയസോട് കൂടി വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം തോന്നിയത് ഏറ്റവും കൂടുതൽ പൈസ അടിച്ചുകൊണ്ട് പോകുന്നത് ഈ ശ്രീജനമാണ് അല്ലേ. പ്രിയദർശി വന്നു അല്ലേ, പ്രിയദർശി വന്നപ്പോൾ ആളുകൾ ഇടിച്ചു കയറിയാണ് വണ്ടിയിലേക്ക്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായം ഈ എന്റെ വീട് ഒട്ടാകരി, അപ്പൊ ആ ഭാഗത്തേക്ക് പ്രിയദർശി ബസ് ആയും പെടുന്നുണ്ടാവും. സ്ത്രീകളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പുരുഷന്മാരില്ല, പുരുഷനായിട്ട് ഞാൻ വന്നു.
0: ഓക്കെ ഓക്കെ, അടിപൊളി ചേട്ടാ. അപ്പൊ ശ്രീകണ്ഠൻ നായർ സാർ ഇതുപോലെ ചേട്ടന്റെ മിമിക്രി ഒക്കെ കേട്ടിട്ട് ഡയറക്റ്റ് സംസാരിക്കുക അല്ലെ, ഫോണിൽ കൂടെ സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിമെന്റ് വന്നിട്ടുണ്ടോ? ഇതിനുശേഷം ഏത് ആക്ടറിന്റെ സൗണ്ട് അനുകരിച്ചിട്ടാണ് ചേട്ടന് ആ ഒരു ആക്ടറിൽ നിന്നും മറക്കാനാവാത്ത ഒരു കോംപ്ലിമെന്റ് കിട്ടിയത്?
2: അങ്ങനെ അങ്ങനെ മിമിക്രി ചെയ്തിട്ട് ആരും അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല,
0: അധികം വിളിച്ചു പറഞ്ഞിട്ടില്ല അല്ലേ.
2: എനിക്ക് ഈ കണ്ടന്റ് ഇങ്ങനത്തെ പണികൾ ചെയ്യുമ്പോഴാണ് ആൾക്കാര് നമ്മളെ കോള് വിളിക്കുന്നത്.
0: ഇനിയിപ്പോ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ചേട്ടൻ പോയി ഡബ് ചെയ്താൽ മതിയാവും അല്ലേ.
2: അങ്ങനെ കണ്ടന്റ് ചെയ്തുകൊണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആപ് സുനിയെ ആപ്കേ മൻപസന്ദ് ഗാനേ സിർഫ് ഓൺ യാദേ
1: യാദേ യാദേ യാദേ.
2: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity.
1: അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് റെഡ് കാർപ്പറ്റ് ആണ്. റെഡ് കാർപ്പറ്റിൽ നിന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിമിക്രി ആർട്ടിസ്റ്റ്, വോയിസ് ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ ബേസിൽ ചേട്ടനാണ്. അപ്പൊ ദിവസവും ഒരുപാട് ആളുകളുടെ പേരും ശബ്ദവും ആൻഡ്രസും ഒക്കെ അനുകരിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ. അപ്പൊ ഈ വീട്ടില് ആളുകളോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ അറിയാതെ ഏതെങ്കിലും ഈ സിനിമാ താരത്തിന്റെ ടോണിൽ സംസാരിച്ചു പോയിട്ടുണ്ടോ? വീട്ടിലാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ
2: പോകാനായിട്ട്?
1: ഒറ്റയടിക്ക് അങ്ങ് കാര്യം പറയും, പ്രത്യേകിച്ച് അങ്ങ് കൂടുതലായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ടൈപ്പ്
2: ഒന്നുമില്ല.
1: അപ്പോ ഇപ്പൊ ചേട്ടൻ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇതിൽ ഏതെങ്കിലും ഒരു മേഖല ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേഖല ഏതായിരിക്കും?
2: ഞാൻ മറ്റേ കണ്ടന്റ് ചെയ്യുന്ന സംഭവം തന്നെ ചൂസ് ചെയ്യുള്ളൂ.
1: എന്തുകൊണ്ടാ?
2: എനിക്കതാണ് കുറച്ചും കൂടെ നമുക്ക് മാനസിക സന്തോഷം തോന്നുന്ന സാധനം.
1: ഓക്കെ, അതാകുമ്പോ ഫ്രീ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാല്ലേ? നേരത്തെ എന്നോട് പറഞ്ഞു ഈ ബാങ്കിൽ പോയിട്ട് സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ചേച്ചി നോക്കിക്കഴിഞ്ഞാൽ വിറയ്ക്കും. നീ സ്റ്റേജിലൊക്കെ ഇതുപോലെ പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഇല്ല, അതെന്തുകൊണ്ടാ?
2: നമ്മൾ
1: ഇനി എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഇതാണ്, ഇപ്പോ ഈ ഒരു മേഖലയിലേക്ക്, ഇപ്പോ മിമിക്രി മേഖലയിലേക്കാണെങ്കിലും ഡബ്ബിംഗ് മേഖലയിലേക്കാണെങ്കിലും കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നവരോട്, പുതിയ കുട്ടികളോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
2: നമ്മൾ നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വരിക, പുതിയ പുതിയ സാധനങ്ങൾ വെറൈറ്റി ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരിക, എന്നിട്ട് വന്നാൽ നമുക്ക് പിടിച്ചിരിക്കും. അതാണ്, അത് മാത്രമാണ് ആഗ്രഹങ്ങൾ പിടിച്ചിട്ടുള്ളൂ.
1: ഓക്കെ, അപ്പൊ ഈ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ ചുരുങ്ങാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഇനി സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ നടനാകുക, അല്ലെങ്കിൽ കോമഡി ആക്ടറായിട്ട് മാറുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? അതൊക്കെ ഒരു സൈഡിൽ കൂടെ. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ സിനിമയിൽ പോകാൻ കാണിക്കാൻ? അതെ അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ചേട്ടന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ അനുകരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ലാലു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണം ഒക്കെ ആയിട്ട് എന്താണ് പരിപാടി? ഓണം ഇല്ലല്ലേ?
2: ചേട്ടാ
1: നമ്മുടെ ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
2: എല്ലാവരും നന്നായിട്ട് നിന്ന് കേൾക്കുക.
1: അതെ അതെ അതെ, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്ന കൊറേ കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും നമ്മുടെ ബേസിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കട്ടെ ബേസിൽ ചേട്ടന് മാത്രമല്ല കൂടെയുള്ള ടോണി ചേട്ടനും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Так, так, так, так.